0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശത്രി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് 2026 സെപ്റ്റംബർ 30 ബുധൻ, ഹിജറ വർഷം 1448 റബിയുൽ ആഖിർ 17. വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹീതമായ സ്വരങ്ങളിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും പകരുന്ന പീസ് ഖുർആൻ റേഡിയോയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അള്ളാഹുവിന്റെ വചനങ്ങളോടൊപ്പം ഈ സമയം അനുഗ്രഹമാകട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: الْعَذَابِ.
1: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത് സൂറ മആരിജ് 26 മുതൽ 39 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി സൂറത്ത് മആരിജ് 26-ാമത്തെ ആയത്ത് മുതൽ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഹും മീം സാക്കിന, അടുത്തൊരു മീം കൂടെ, ഹുമ്മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അദാബി റബ്ബിഹിം മീം, രണ്ട് മീം അടുത്ത് വന്നു. അപ്പോൾ ഒന്നിച്ച് നന്നായിട്ട് മണിക്കുക. ഇന്ന അദാബ് റബ്ബിഹിം ഓയറു മഅമൂൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഫമനിബ്തഗ വറാഅ ദാലിക വറാഅ മദ് മുത്തസില്, ഫഉലാഇക വീണ്ടും മദ്, ഹുമുൽ ആദൂൻ. വല്ലദീനഹും ലിഅമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ, വീണ്ടും മദ്. വല്ലദീനഹും ബി, അവിടെ ഇഫ ആണ് നല്ലത്. വല്ലദീന ഹും ബിഷഹാദാതിഹിം പിന്നെ ഖായിമൂൻ മദ്. എങ്ങനെ പറയണം? വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ ഉലൈക ഫീ ജന്നാതിം മുക്രമൂൻ. ഉലൈക മദ് മുത്തസില്, ഫീ ജന്നാതിം മുക്രമൂൻ. ഫമാലില്ലദീന കഫറു ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനിൽ ശിമാലി അസീൻ അയത്മഉ കുല്ലു ഇംരിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം കല്ല ഇന്ന ഖലഖനാഹും മിമ്മ യഅലമൂൻ. അല്ലദീന സദ്ദഖൂന.

0: വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറ മഅരിജ് 26 മുതൽ 39 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം സൂറ ബക്കറയിലെ 155 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: ولنبلونكم بشيء من الخوف والجوع

0: സൂറത്തു സൊഫ് മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി.

0: നമ്മടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ മലയാളത്തിൽ വിരചിതമായ തഫ്സീറാണ് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
1: വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും
2: വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും
1: എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. മൂന്ന്, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷ, സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, സൂറത്തുൻ നംല് 65ാം വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, സൂറത്തുൽ അൻആം 50ാം വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്: ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയ കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാലു മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻകദ് അബ്ലഗു, തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അള്ളാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും അമീനുൻ ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തുരക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോകസൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അള്ളാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവിക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണു താനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാന കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പമാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്.
2: ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല, സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.
0: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ തഫ്സീർ അമാനിയിൽ നിന്നുള്ള വിശദീകരണമാണ് നാം കേട്ടത്.
3: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
4: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
3: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
6: പീസ് റേഡിയോ, പുലരിവെട്ടം.
4: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
6: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
4: പകച്ചു നിൽക്കാനാകാതെ
6: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
4: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
6: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
4: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
6: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
4: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
6: പീസ് റേഡിയോ, പുലരിവെട്ടം.
4: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنا وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന, വഇദ് അഖദ്ന, വഇദ് അഖദ്ന അല്ല, വഇദ് അഖദ്ന. ഖ, അതുപോലെ അഖദ് ദാൽ. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ, മീസാഖ അല്ല, മീസാഖ, മീസ, ഥ, ഥ, ഫി, സു, എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനെരുകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ശ ക ക, ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ക. ബനീ ഇസ്രായീല, ഈ മദ്, ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ, ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ അവിടെ അലിഫ്, ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. ഇസ്രായീല, ലാ തഅബുദൂന, ലാ തഅയ്നു, തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്. അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന, ഇഹ്സാനൗ വ, തൻവീനു ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ, ഇങ്ങനെ, ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ, വസിൽ എന്നല്ല, വദിൽ, വദിൽ ഖുർബ. ഖുർ, റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല, ഖുർബ, ഖുർബ. വലിയ തേമ, വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ. വൽ മസാക്കീനി, വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല, വൽ മസാക്കീനി. വഖൂലു, വഖൂലു ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല, വഖൂലു ലിന്നാസി, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഹുസ്ന, ഹു, ഹു, തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. ഹുസ്നൗ വ അഖീമു, വ അഖീമു സ്സലാത, വ അഖീമു അല്ല, വ അഖീമു ഖാഫ്, വ അഖീമു സ്സലാത. സാദ് വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ്സ, സ, വ അഖീമു സ്സലാത, വ അഖീമു സ്സലാത. വ ആതു സ്സകാത, വ ആതു സ്സകാത. ഇവിടെ വ അഖീമു സ്സലാത, ഈ സ്സലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത, ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം, ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും, തവല്ലൈതും ഇല്ലാ ഖലീല, തവല്ലൈതും ഇല്ല എന്ന് വായിക്കരുത്, തവല്ലൈതും മി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ലാ ഖലീലം, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും, മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിലും അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ, വ അൻതും, വ അൻതും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന സാക്കിന നൂനു ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൻ, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൻ. വ അൻതും മുഅരിദൂൻ, വ അൻതും മുഅഇൻ, തൊണ്ടയുടെ മധ്യഭാഗം, മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈരിൽ മഗ്ദൂബി വലദ്ദാ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ വദാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
4: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ പറഞ്ഞു വന്നിരുന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്രകാരം തന്നെ സിഫാത്തുൽ മുമയ്യസ, വ്യതിരിക്തമായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ, വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകൾ, അതാണ് അതേ മഖ്റജിലുള്ള, ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഫാത്തുൽ ലാസിമ, സിഫാത്തുൽ ആരിള, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തകൾ, വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ആ വിശേഷണങ്ങൾ, അത് ആ അക്ഷരങ്ങളെ മറ്റ് ഇതര അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന അക്ഷരങ്ങളാണ്. അതിനെയാണ് സിഫാത്തുൽ മുമയ്യസ എന്ന് നാം പറയുന്നത്. സിഫാത്തുൽ മുമയ്യസ എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങൾ മറ്റു അക്ഷരങ്ങളിൽ നിന്നും, അതേ മഖ്റജിലുള്ള അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ദാല ലോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് അക്ഷരം. ഇപ്പോൾ വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ, മഹ്ളൂറ, അത് തോ ലോ ആണ്. അപ്പോൾ ആ ലോന്റെ ഉച്ചാരണത്തിന് പകരം ദാലാണ് കൊടുക്കുന്നതെങ്കിൽ മഹ്ളൂറ ഹദർ, മറ്റേ ഹദർ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മഹ്ളൂറ എന്നുള്ളത് മഹ്ളൂറ എന്ന് ആകരുത്. അപ്പോൾ ഈ തമയ്യുസ്, ഈ വ്യതിരിക്തത ഉണ്ടാകുന്നത് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന സിഫാത്തുകളിലൂടെയാണ്. രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളെ അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്രകാരം തന്നെ സീനും സ്വാദും തമ്മിലുള്ള തമയ്യുസ്, വ്യത്യാസം. സീൻ സ്വാദ്. ഇപ്പോൾ അസിറു, അസിറു, യസ്ഹബൂൻ, യസ്ഹബൂൻ എന്ന് പറയുമ്പോൾ അവിടൊക്കെ വ്യത്യാസമുണ്ടല്ലോ. യസ്ഹബൂൻ എന്ന് പറയുന്നതും യസ്ഹബൂൻ സഹിബ യസ്ഹബു, മറ്റേത് സഹിബ യസ്ഹബു, സഹബ യസ്ഹബു. ഇപ്പോൾ സീനും സ്വാദും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഖാഫും കേഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽമൂരിയാതി ഖദ്ഹ, ഖദ്ഹ, ഖദ്ഹ. എന്നാൽ കദ്ഹ യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ. അപ്പോൾ കദ്ഹൻ എന്നുള്ളത് ഖദ്ഹൻ എന്നായാലും, ഖദ്ഹൻ എന്നുള്ളത് കദ്ഹൻ എന്നായാലും, ഖാഫ് കാഫാകുന്നതും കാഫ് ഖാഫാകുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സിഫത്തുകളാണ്. പ്രത്യേകിച്ചും അത് ഒരു കലിമത്തിലോ ഒരു ആയത്തിലോ ഒക്കെ വരുമ്പോൾ തർക്കീബിൻ്റെ സമയത്ത് അത് വ്യത്യാസപ്പെടണം. നമുക്കറിയാവുന്ന പോലെ തന്നെ അർത്ഥ വ്യത്യാസം വരുമ്പോൾ അത് വലിയ ലഹ്നുൽ ജനീ, അല്ലഹ്നുൽ ജലീ, ഗുരുതരമായ തെറ്റ്, വലിയ അബദ്ധം എന്നതിലേക്ക് എത്തിച്ചേരുകയും, ലഹ്നുൽ ജലീ, ഗുരുതരമായ തെറ്റ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഖുർആൻ പാരായണം പാപം ഏൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വയുജറു അലൈഹി എന്ന് പറയുന്നതിന് പകരം വയുസമു അലൈഹി എന്നാകും. അവൻ്റെ പാരായണത്തിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം അവൻ്റെ പാരായണത്തിൽ ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ മുമയ്യിസായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങളെ എങ്ങനെ വ്യതിരിക്തമായി അത് ഉച്ചരിക്കാൻ കഴിയുന്നെന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളെ നമ്മൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല അക്ഷരങ്ങൾക്കും ആ സിഫത്തുകൾ നൽകുന്നില്ല, അതിനുള്ള സിഫത്തുകൾ നൽകുന്നില്ല, അതുപോലെ അതിൻ്റെ മഖ്റജിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് തന്നെയാണ് തജ്വീദ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പല ആളുകളും മനസ്സിലാക്കുന്നത് തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ഗാമും ഇഖ്ഫാവും ഇഖ്ലാബും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതേ പോലെ തന്നെ അതിനെ പുറത്തു കൊണ്ടുവരികയും അപ്രകാരം തന്നെ അതിനുള്ള ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, റഹാവത്ത്, കൽക്കലത്ത്, ഇസ്തിത്താലത്ത്, ഇൻഹിറാഫ്, അതുപോലെ സഫീർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സിഫത്തുകൾ അത് കൃത്യമായി അതിന് നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങളെ ഇതര അക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിഫാത്ത് അൽ മുമയ്യസ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ, അപ്പോൾ അത് കൃത്യമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിഫാത്തുൽ മുമയ്യസയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുകയില്ലേ? അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഖൽഖല, തഖ്രീർ, ഇൻഹിറാഫ്, തഫശ്ശി, ഇസ്തിത്താലത്ത്, ഈ പറയുന്ന മുൻഫരിദായിട്ടുള്ള സിഫത്തുകൾ അത് മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നുവോ ഇല്ലേ എന്നുകൂടി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം എളുപ്പമാക്കാൻ പറ്റും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഒരു സിഫത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ആ അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലെങ്കിൽ അത്തരം ഉച്ചാരണമാണ് കുറ്റകരമായി തീരുന്നത്, ലഹ്നുൽ ജലി, ഗുരുതരമായി തെറ്റായി മാറുന്നത്. എന്നാൽ ഈ ഒരു തമയ്യുസിന് വ്യതിരിക്തമാക്കി നിർത്തുന്നതിനെ ബാധിക്കാത്ത സിഫത്തുകളാണെങ്കിലോ, അതിനെപ്പറ്റി തജീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുഴക്കമുണ്ടാകുന്ന സിഫത്ത് അക്ഷരങ്ങളിൽ നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ. അപ്പം അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്, അഥവാ കൽക്കലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് എന്ത്, ഏത്, ഖാഫ്. അപ്പോൾ ഖാഫിന് കൽക്കലത്ത് നൽകിയില്ല എന്ന് വന്നാൽ ഹഖ് എന്ന് പറയുന്നതിന് പകരം ഹഖ്, ഹക്ക്. ഹക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റു അക്ഷരമായി മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റാവിന് തഖ്രി അർറഹ്മാൻ എന്ന് പറയുന്നതിന് പകരം അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ അക്ഷരമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു ഇതിന് ആ സിഫത്ത് നൽകിയിട്ടില്ലെങ്കിൽ വേറെ അക്ഷരമായി മാറുമോ? അല്ലെങ്കിൽ അതിന് വേറെ അക്ഷരത്തിനും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലേ? അതിനെ വ്യതിരിക്തമാക്കുന്ന തമയ്യുസാക്കുന്ന ഒരു വിശേഷണമല്ല ഈ പറയുന്ന ഖൽഖലത്ത്, അതുപോലെ തഖ്രീർ, അതുപോലെ തന്നെ ഷീൻ, തഫശ്ശി എന്നുള്ള സിഫത്ത്. നിർബന്ധമാ നമ്മൾ പിന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഷീനിന് നൽകേണ്ട സിഫത്താണ് തഫശ്ശി, പരക്കുക എന്നുള്ളത്. എന്നാൽ ഷീന്ന് പറയുമ്പോൾ ഷീ എന്ന് പറയാതെ ഷീൻ എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ആ തഫശ്ശി എന്നുള്ള നാവ്, നാവിൻ്റെ അഗ്രഭാഗം വരെ അത് കാറ്റ് പരക്കുന്ന ആ ഒരു വിശേഷണം നൽകിയിട്ടില്ലെങ്കിൽ അത് വേറക്ഷരമായി മാറുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ തമയ്യുസാക്കാത്ത വിശേഷണങ്ങൾ അത് വലിയ തെറ്റായി കാണാൻ പറ്റുകയില്ല. ഒരാൾ ഷീനിന് തഫശ്ശി നൽകിയില്ല, ഒരാൾ ഖാഫിന് ഖൽഖലത്ത് നൽകിയിട്ടില്ല, ഒരാൾ റാഇന് തഖ്രീർ റ അർ എന്നുള്ളത് നൽകിയില്ല എങ്കിൽ അത് അക്ഷരത്തെ

അതെന്താ ലഹ്നുൽ ഖഫിയാണ് ഗോപ്യമായിട്ട് വരുന്ന തെറ്റുകളാണ്. വലായു സമാലി നമ്മൾ പറയുന്നു, ലഹ്നുൽ ജലിയ് വന്നാൽ, ഗുരുതരമായ അബദ്ധം വന്നാൽ ആണ് ആ പാരായണം കുറ്റകരമായി തീരുന്നത്. ഗുരുതരമായ അബദ്ധമില്ല, ലഹ്നു ഖഫിയാണ്, ഗോപ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എങ്കിൽ വലായു സമാലിഹി അതിന്മേൽ കുറ്റകരമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വ്യത്യാസമാകുന്നില്ല? ആ വ്യത്യാസമാകാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് തമയ്യുസ് വ്യതിരിക്തമാകാൻ ഈ പറയുന്ന കൽക്കലത്തും തഫഷിയും തക്രീറും ഒന്നും കാരണമാകുന്നില്ല? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വേറെ മഖ്റജുകൾ വരുന്നില്ല. ഇപ്പോൾ കൽക്കലത്ത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ക, ത, ബ, ജദ്, ഈ അഞ്ച് അക്ഷരങ്ങളുടെയും മഖ്റജുകൾ ഒന്നല്ല. അപ്പോൾ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ ആ സിഫത്ത് നൽകുമ്പോഴാണ് അത് വ്യതിരിക്തമാക്കുന്നത്. വ്യത്യസ്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾക്ക് ആ സിഫത്ത് നൽകിയില്ലെങ്കിൽ അതെന്തല്ല വ്യതിരിക്തമാകുന്നതിന് പ്രയാസമാകില്ല. ഉദാഹരണം പറയുമ്പോൾ, ഇപ്പം ഖാഫ് എൻ്റെ മഖ്റജ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇബാൻ്റെ മഖ്റജോ അത് ചുണ്ടിൽ നിന്നാണ്. ജീമാകട്ടെ വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഖാഫ്, ത, ബ, ജീം, ദാല്, ഖുതുബജദ് ഈ അഞ്ചക്ഷരങ്ങളും അഞ്ച് മഖ്റജാണ്. അതുകൊണ്ട് തന്നെ മഖ്റജിൽ യോജിപ്പില്ലാത്തത് കാരണത്താൽ ആ അക്ഷരങ്ങൾക്കുള്ള ഈ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കാത്തതിലൂടെ ആ അക്ഷരത്തിനെ വേർതിരിച്ച് നിർത്തുന്ന ഘടകമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ കൽക്കലത്തിലൂടെയല്ല ഖാഫ് വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ബാ വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ജീം വ്യതിരിക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വാ, ദാൽ, അത് മഖ്റജിൽ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ ത്വാ ദാലിൽ നിന്നും ഇസ്തിഇലാ തുബാഖ് എന്ന വിശേഷണം ത്വാഇനുള്ളത് കൊണ്ട് തന്നെ അതും വ്യതിരിക്തമാണ്. കൽക്കലത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് വ്യതിരിക്തമാകാതിരിക്കുന്നില്ല. ശരി, അപ്പോൾ ഇതിന് കൽക്കലത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ തഫഷി എന്നുള്ള സിഫത്ത് ഷീന് നൽകണ്ട, തക്രീർ എന്ന സിഫത്ത് റാഇന് നൽകണ്ട എന്നതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് സിഫാത്തുൽ മുഹസ്സനയുണ്ട്, അതിനെ നന്നാക്കി തീർക്കുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സിഫത്തുകൾ, അതായത് അതും കൂടി ഉണ്ടെങ്കിലാണ് അത് തജ്വീദ് പൂർണ്ണമാവുകയുള്ളൂ. ഒരു കാര്യത്തിന് നിർബന്ധമായും ഉണ്ടാവേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായുണ്ട് സംഗതിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഫർളല്ല, കുറച്ച് സുന്നത്തുമുണ്ട്, ഫർളുണ്ട് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തജ്വീദ് നിയമങ്ങളിലും അതുപോലെ പാരായണങ്ങളിലും നിർബന്ധമായും വരുത്തേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടും കൂടി കൂടിയതാണ് അഹ്കാമു തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പറഞ്ഞാൽ വാജിബായതുമുണ്ട്, മുസ്തഹബായ ഭാഗവുമുണ്ട്. അപ്പം അതിൻ്റെ മുസ്തഹബായിട്ടുള്ള മുഹസ്സനായിട്ടുള്ള ഭാഗമാണ് സിഫത്തുകളാണ് ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തന്നെ തഫഷി, തക്രീർ പോലെയുള്ള സംഗതികൾ. അതിനാണ് സിഫാത്തുൽ മുഹസ്സന എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൽക്കലത്ത്, തക്രീർ, തഫഷി, ഇസ്തിത്താലത്ത്, സഫീർ, ലീൻ, ഗന്നത്ത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സിഫാത്തു അൽ മുഹസ്സനയിൽപ്പെട്ട സിഫത്തുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ സിഫത്തുകളുള്ള അക്ഷരമാണ് റാ എന്നുള്ളത്. റാഇന് എന്തുകൊണ്ടാണ് സിത്ത് സിഫാത്ത്, ആറ് സിഫത്തുകൾ അല്ലെങ്കിൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ട് എന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാരണം റാഇന് സിഫാത്തുൽ മുഹസ്സനയുമുണ്ട്, അതുപോലെ തന്നെ റാഇന് സിഫാത്തുൽ ലാസിമയുമുണ്ട്. സിഫാത്തുൽ മുഹസ്സനിൽപ്പെട്ടതാണ് തക്രീർ, ഇൻഹിറാഫ്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തു അൽ മുഹസ്സനയാകട്ടെ, സിഫാത്തുൽ മുമയ്യസയാകട്ടെ, ഇതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടി നൽകുമ്പോഴാണ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാകുന്നത്. സിഫാത്തുൽ ലാസിമ നൽകുമ്പോൾ മാത്രം, അത് നിർബന്ധമാണ്, അത് നൽകിയാലേ ആ അക്ഷരത്തെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്താൻ കഴിയുകയുള്ളൂ. സിഫാത്തുൽ മുഹസ്സന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തജ്വീദ് നിയമം പ്രകാരം പൂർണ്ണമായും തജ്വീദ് പ്രകാരം ആവുകയുള്ളൂ.
ഇത് കൃത്യമായി

0: തന്നെ നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുൽ ഹുറൂഫും അതുപോലെ സിഫാത്തുൽ ഹുറൂഫും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ചു കൊണ്ട് നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ തോതിൽ തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമുഖരായിട്ടുള്ള മുജവ്വിദീങ്ങളായ ഖാരികളുടെ ഖിറാഅത്ത് നിരന്തരമായി കേട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് പരിശീലിക്കുവാൻ ഓരോ ഖുർആൻ പഠിതാക്കളും ശ്രദ്ധ ചെലുത്തുക അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ക്ലാസ് എടുത്തത് അബ്ദുല്ല സമീർ മദീനി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
2: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു അക്ബർ,
4: അല്ലാഹു അക്ബർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കിഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ഷൂറയിലെ 105 മുതൽ 159 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീർ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദാരിയാത്തിലെ 1 മുതൽ 23 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്വസരി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അഹ്കാഫ് മുതൽ സൂറത്തു അദ്ദാരിയാത്ത് കൂടിയ സൂറത്തുകൾ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൗസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്തു അഹ്കഫ് മുതൽ സൂറത്തു അജ്ജാരിയാത്ത് കൂടിയ സൂറത്തുകളാണ് നാം കേട്ടത്. അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 136-ാമത്തെ വചനത്തിന്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങൾ. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ثم دمرنا الآخرين وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون. سنهم الله بيس راديو ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 136, 137, 138 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെക്കുറിച്ച്, അവർ ചെയ്തിരുന്ന നീചവൃത്തിയെക്കുറിച്ച് ആ പ്രവാചകൻ അവരെ താക്കീത് ചെയ്യുകയും ആ പ്രവാചകന്റെ ഉപദേശം കേൾക്കാനും അത് അനുസരിക്കാനും അവർ തയ്യാറാവാതിരുന്നപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ച കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖരീൻ, മറ്റുള്ളവരെ, അഥവാ ആ സമൂഹത്തിൽ ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട ആളുകളെ അള്ളാഹു നശിപ്പിച്ചു എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നാം വിശദീകരിച്ചിരുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, സുമ്മ അഹ്ലക്നൽ ബാഖീന അൽ മുകദ്ദിബീന മിൻ ഖൗമിഹി, പിന്നെ നാം ആ സമൂഹത്തിലെ നിഷേധികളായ ആളുകളെ നശിപ്പിച്ചു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഫഇന്നല്ലാഹ തആല അഹ്ലകഹും ബി അൻവാഇൻ മിനൽ ഉഖൂബാത്, തീർച്ചയായും അല്ലാഹു തആല ആ സമൂഹത്തെ വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ കൊണ്ടാണ് ശിക്ഷിച്ചത്. വജഅല മഹല്ലതഹും മിനൽ അർദി ബുഹൈറതൻ മുൻതിനതൻ ഖബീഹതൽ മൻളരി, ആ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശത്തെ തന്നെ ഒരു തടാകമെന്നോണം അള്ളാഹു ആക്കി തീർത്തു. കാഴ്ചയിൽ ഏറെ അരോചകരമായ, അതേപോലെ തന്നെ ഒട്ടും രുചികരമല്ലാത്ത, ഒട്ടും ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു പ്രദേശമാക്കി ആ പ്രദേശത്തെ അള്ളാഹു മാറ്റി. വജഅലഹ ബിസബീലിൻ മുഖീമിൻ യമുറു ബിഹൽ മുസാഫിറൂന ലൈലൻ വനഹാറ, മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണപാഠം എന്ന നിലക്ക്, യാത്ര പോകുന്ന ആളുകൾക്ക്, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം എന്ന രൂപത്തിൽ ആ പ്രദേശത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, കലിമത്തു ദമ്മർന തുഫീദു മഅന അദീമൻ വഹുവ അന്ന ഹാദൽ ഇഹ്ലാക് കാന ഇഹ്ലാക് തദ്മീരിൻ لم يبق لهم قائمة بعده وهي أشد وقعا في النفوس. الله പര പ്രയോഗിച്ചത് ദമ്മർന എന്ന പദമാണ്. ആ പദം അറിയിക്കുന്നത് അതിശക്തമായ രൂപത്തിൽ, ഒന്നും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ്. ആ നശിപ്പിക്കൽ അതികഠിനമായിരുന്നു. മാത്രമല്ല, കാണുന്നവരിൽ, ആ ചരിത്രം വായിക്കുന്നവരിൽ ഏറെ ഭീതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു അവർക്കിറങ്ങിയ ശിക്ഷ. വഹാദൽ ജസാഉ മുവാഖിഖുൻ വ മുനാസിബുൻ ലിൽ അമൽ ലിഅന്ന ഹാഉലാഇ കമാ ഖല്ലബൂ ഫിത്റതഹും അല്ലതീ ഖലഖഹുമുല്ലാഹു തആല, അവർക്ക് തീർത്തും അനുയോജ്യമായ ശിക്ഷയാണ് അവരുടെ നീചവൃത്തിയുടെ പേരിൽ അള്ളാഹു നൽകിയത്. അഥവാ അള്ളാഹു ഉണ്ടാക്കിയ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഹൂദിലെ 82-83 വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നു:
2: وَأَمْطَرْنَا عَلَيْهَا حِجَارَةً مِّن سِجِّيلٍ مَّنضُودٍ فَلَمَّا جَاءَ أَمْرُنَا
1: നമ്മുടെ കൽപ്പന വന്നപ്പോൾ
2: جَعَلْنَا عَلَيْهَا سَافِلَهَا
1: നാം അതിലെ ഉയർന്ന പ്രദേശത്തെ താഴ്ന്ന പ്രദേശമാക്കി
2: وَأَمْطَرْنَا عَلَيْهَا
1: ആ പ്രദേശത്തിനുമേൽ ആ ആളുകൾക്കുമേൽ നാം വർഷിപ്പിച്ചു
2: ഹിജാറത്തം മിൻ സിജീലിൻ മൗദൂദ്
1: അട്ടി അട്ടിയായി ചൂളക്ക് വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് കല്ല് അവർക്ക് മേൽ നാം വർഷിച്ചു
2: മുസവ്വമതൻ ഇൻദ റബ്ബിക് വമാ ഹിയ മിനദ്ദാലിമീന ബിബഈദ്
1: മുസവ്വമതൻ ഇൻദ റബ്ബിക നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടത്
2: വമാഹിയ
1: അതായിരുന്നില്ല മിനവ്വാലിമീന ബിബഈദ് അക്രമികളിൽ നിന്ന് വിദൂരയായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ സമൂഹം തങ്ങളുടെ ശുദ്ധപ്രകൃതിയെ കീഴ്മേൽ മറിച്ചപ്പോൾ അതിന് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ ആ പ്രദേശത്തെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞത് അവർക്ക് അനുയോജ്യമായ ശിക്ഷയാണ് അള്ളാഹു നൽകിയതെന്ന്. 137-ാമത്തെ വചനത്തിൽ
2: വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ
1: വഇന്നകും നിശ്ചയമായും നിങ്ങൾ
2: ലതമുറൂന
1: നിങ്ങൾ കടന്നു പോകുന്നു അലൈഹിം അവരിൽ കൂടി
2: മുസ്ബിഹീൻ
1: പ്രഭാത വേളയിലായിക്കൊണ്ട്
2: ഇന്നക്കും തമുറൂന അലൈഹിം ബില്ലൈലി വബിന്നഹാർ
1: നിങ്ങൾ രാവും പകലും അവരിലൂടെ നടന്നു പോകുന്നു
2: ഫഅതബിറൂ
1: അതുകൊണ്ട് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക
2: വഹ്ദറൂ
1: നിങ്ങൾ ജാഗ്രത പാലിക്കുക
2: ലിഅന്നഹും ലമ്മാ കദ്ദബൂ റുസുലഹും
1: കാരണം അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ
2: കാനത്ത് ആഖിബത്തുഹും
1: കമാ തറൂൻ അവരുടെ പര്യവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അവർ വിധേയരായി എന്നതായിരുന്നു
2: ഫഹ്ദറൂ അൻ തകൂനൂ മിസ്ലഹും
1: അവരെപ്പോലെ ആവാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുക
2: ഫഇന്നൽ ആഖില
1: യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ
2: മനിത്തഅല ബിഗൈരി
1: മറ്റുള്ളവരിൽ നിന്ന് ഇതര കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവരും ഉപദേശം സ്വീകരിക്കുന്നവരുമാകുന്നു
2: വബില്ലൈലി അഫലാ തഅഖിലൂൻ
1: 138-ാമത്തെ വചനത്തിൽ കാണാം
2: വബില്ലൈൽ
1: രാത്രിയിലും നിങ്ങൾ അവരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം
2: അഫലാ തഅഖിലൂൻ
1: നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ
2: വഇന്നകും അൽഖിതാബു ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇന്നഹു ലിഅഹ്ലി മക്ക
1: നിങ്ങൾ എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിൻ്റെ അഭിസംബോധന നേർക്ക് നേരെ മക്കയിൽ താമസിക്കുന്ന മക്കക്കാരോടാകുന്നു
2: ഇന്നഹു ലിഅഹ്ലി മക്ക വയുംകിനു അൻ യുഖാൽ
1: അത് ആയിരിക്കാനും സാധ്യതയുണ്ട്
2: ഇന്നഹു ആമുൻ ലികുല്ലി മൻ യമുറു ബിഖുറാഹും
1: അത് ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന ആരോടും ഏത് ആളോടും ആയിരിക്കാം
2: ഇലാ യൗമിൽ ഖിയാമ
1: ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരോടുമായിരിക്കാം
2: ലിഅന്ന ഹാദൽ ഖുർആൻ ലിൽ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ
1: കാരണം ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കുമുള്ള ഗ്രന്ഥമാകുന്നു. വ ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ എന്നത് നേർക്ക് നേരെ മക്കാരോടാണെങ്കിൽ പോലും ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ആ പ്രദേശത്തിലൂടെ യാത്ര പോകുന്ന എല്ലാവരോടും ആ പ്രയോഗം, ആ അഭിസംബോധന ആവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ലിമാദാ അക്കദഹു ബിമുഅക്കദൈനി, എന്തുകൊണ്ടാണ് അള്ളാഹു രണ്ട് തൗക്കീദിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയാൻ കാരണം? വ ഇന്നക്കും, അവിടെ ഇന്ന എന്നതും ല തമുറൂൻ എന്നതിലെ ല എന്ന തൗക്കീദിൻ്റെ ഹർഫും, അന്നഹും ലാ യുങ്കിറൂന അന്നഹും യമുറൂൻ, യഥാർത്ഥത്തിൽ അവർ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് അവർ നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അള്ളാഹു തീർച്ചയായും നിങ്ങൾ അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യുന്നു എന്ന് വളരെ ആണയിട്ട് പറയാൻ കാരണം? മുഫസ്സിറുകൾ പറയുന്നു, അന്ന ഇസ്തിമ്രാറഹും ഫീ തക്ദീബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അന്നഹും യമുറൂന അലാ ദിയാരില്ലദീന ഉഹ്ലിക്കു, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ ഈ ആളുകൾ നിഷേധിക്കുന്നു, ആ ആളുകൾ തന്നെ തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ്റെ ജനത ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശം കാണുകയും ചെയ്യുന്നു. യഷ്ബഹുൽ മുൻകർ വൽ മുകദ്ദിബ്, ഈ അവരുടെ ഈ നിലപാട് ഒരു നിഷേധിക്ക് തുല്യമാകുന്നു. അവർ തങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ സഞ്ചാരത്തിൽ നിന്ന്, ആ യാത്രയിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫനസലു മൻസിലത്തൽ മുകദ്ദിബ്, അതുകൊണ്ടാണ് ഒരു നിഷേധിയുടെ സ്ഥാനത്ത് അവരെ നിർത്തിയത്. ലിഅന്നഹും ലം യഅതബിറു വലം യൻതഫിഉ ബിഹാദിഹിൽ ഉമൂർ, അവർ കാണുന്ന ഈ കാഴ്ചകളിൽ നിന്ന്, ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശത്ത്, ആ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാനോ ഉപകാരമെടുക്കാനോ അവർ സന്നദ്ധരായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ ഭാഷയിൽ തൗക്കീദോടുകൂടി ആ ആളുകളോട് സംസാരിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, മരണശേഷമൊരു ജീവിതം ഉണ്ട് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു വേള മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്, ആ ഒരു ജീവിതം ഉണ്ടെന്നത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം ആണോ നമ്മൾ നയിക്കുന്നത്, അല്ലെങ്കിൽ നിഷേധിയുടെ സ്ഥാനത്തായിരിക്കും നമ്മെ അള്ളാഹു കാണുക. ഗുണപാഠം ഉൾക്കൊള്ളാതിരുന്നാൽ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായി, അതിനനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാതിരുന്നാൽ എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവിടെ ആ വചനത്തിൽ അവസാനം പറയുന്ന കാര്യം, അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഐ അഫല യകൂനുലക്കും ഉഖൂലുൻ, നിങ്ങൾക്ക് ബുദ്ധികളില്ലേ? വൽ മുറാദു ബിൽ ഉഖൂലി ഹുന ഉഖൂലു റുഷ്ദിൻ ലാ ബി ഉഖൂലിൽ ഇദ്രാക്ക്. അവിടെ ബുദ്ധികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്താശേഷിയുള്ളവരല്ലേ നിങ്ങൾ എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച്, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ, അതുവഴി സന്മാർഗം സ്വീകരിക്കാൻ എന്തേ നിങ്ങൾ തയ്യാറാവാത്തത് എന്നതാണ്. ലിഅന്ന അഖ്ലൽ ഇദ്രാക് മൗജൂദുൻ ഇൻദഹ ഉലാ, ഈ ആളുകൾ ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാണ്. വഹും ഫിൽ ഇദ്രാക്കി ഉഖലാ അദ്കിയാ, ബുദ്ധിയുടെ കാര്യത്തിൽ അവർ ഏറെ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെയാണ്. ലാക്കിൻ ഉഖൂലു റുഷ്ദി ഗൈറുൻ ഗൈറു മൗജൂദത്തിൻ ഇൻദഹും, നിർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആ ചിന്ത അവരിൽ കാണുന്നില്ല. ലിഅന്ന കുല്ല ശഖ്സിൻ യക്ഫുറു ബില്ലാഹി ഔ യഅസില്ലാ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന അല്ലാഹുവിന് ധിക്കരിക്കുന്ന ഏതു മനുഷ്യരും, ഫഇന്നഹു ലാ അഖ്ല ഇൻദഹു, യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയില്ലാത്തവരുടെ സ്ഥാനത്താകുന്നു. ലാക്കിൻ ഇൻ കാന കാഫിറൻ ഫഖദ് ഇൻതഫാ അൻഹുൽ അഖ്ൽ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പൂർണ്ണമായും അവൻ നേർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ ബുദ്ധിശക്തി അവനിൽ നിന്ന് ഇല്ലാതായിപ്പോകും. വ ഇൻ കാന ആസിയൻ, ഇനി അല്ലാഹുൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ പോലും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, ഫഖദ് ഇൻതഫാ അൻഹു മിനൽ അഖ്ലി ബിഖദരി മഅസിയതിഹി, തൻ്റെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ തോതനുസരിച്ച് തനിക്ക് നേർമാർഗം പ്രാപിക്കാനാവശ്യമായ ബുദ്ധിയും വിവേകവും തന്നിൽ നിന്ന് നഷ്ടമാകുമെന്ന് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരാമർശം, ചോദ്യം, അഫലാ തഅ്ഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മുഫസ്സിറുകൾ പറയുന്നു, ലിത്തൗബീഖി, ഇത് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരമാകുന്നു. ലിഅന്ന ശഖ്സൻ യമുറു അലാ ദിയാരിൽ മുകദ്ദിബീൻ, നിഷേധികൾ ജീവിച്ചിരുന്ന ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്നവർ, അത് കാണുന്നവർ, വയറ ആസാറഹും, ആ ആളുകൾ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷിയാകുന്നവർ, വലാ യത്തഅിദു, അവർ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല, ഉപദേശം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവർ, യസ്തഹിഖു അയ്യൂബഹ്, ആക്ഷേപത്തിന് തീർച്ചയായും അവർ അർഹരാകുന്നു. അതുകൊണ്ടാണ് അഫലാ തഅ്ഖിലൂൻ, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ എന്ന രൂപത്തിൽ ആക്ഷേപ സ്വരത്തിൽ അല്ലാഹു പറയുന്നത്. അന്നൽ അഖ്ല ഹഖീഖതൻ ഹുവ മാ അർശദ സാഹിബഹു ഇലാ ഫിഇലിൽ ഖൈർ, യഥാർത്ഥത്തിൽ ബുദ്ധി എന്നത് ഒരു മനുഷ്യന് നന്മ പ്രവർത്തിക്കാനുള്ള മാർഗമാണ്. വതർക്ക് ശരി, അതേപോലെ തന്നെ തിന്മ ഉപേക്ഷിക്കുവാനുള്ള മാർഗമാണ്. വലൈസൽ അഖ്ലു ഹുവ ദക്കാ, ഈ ബുദ്ധികൂർമ്മത, നല്ല ബുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫൽ അഖ്ലു ശൈഉൻ വദ്ദക്കാഉ ശൈഉൻ ആഖർ, ദക്കാഉ ബുദ്ധികൂർമ്മത എന്നതും ബുദ്ധി എന്നതും രണ്ടും രണ്ട് കാര്യമാകുന്നു. വകുല്ലു മൻ കാന മുകദ്ദിബൻ ലിർറുസുൽ മുസ്തക്ബിറൻ അമ്മാ ജാഉ ബിഹി ഫഇന്നഹു ലൈസ ബിആഖിൽ, അല്ലാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരും അവരെ കളവാക്കുന്നവരും അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കുന്നവരും, അവർ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവർ ബുദ്ധിമാന്മാരല്ല. ഹത്താവ ഇൻ കാന മിൻ അദ്ഹ, ഇനി അവൻ മനുഷ്യരിൽ വച്ച് അദ്ഹന്നാസ്, ഏറ്റവും ഉയർന്ന ചിന്തയുള്ളവനായി അറിയപ്പെട്ടാൽ പോലും, ഫൽ ഇൻസാനുൽ മുകദ്ദിബ് ലിർറുസുൽ അൽ മുസ്തക്ബിർ അമ്മാ ജാഉ ബിഹി ലൈസ ബിആഖിൽ, പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ അത് നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആളുകൾ എത്ര വലിയ ബുദ്ധിമാന്മാരാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയുള്ളവരല്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത സൃഷ്ടിക്കപ്പെട്ടതിലും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്കവർ വിധേയരായതിലും വലിയ പാഠം നമുക്കെല്ലാം പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്നത് ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, ഭക്തന്മാരായി ജീവിതം നയിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 136-ാമത്തെ വചനത്തിന്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ ഖാഫിലെ 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഹമ്മദ് ഉസൈ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
2: വചനം 16, വാക്കർത്ഥം. വഅല്ല വിസ്തഖാമു, അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും. അലത്വരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി. ലഅസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും. മാഅൻ, വെള്ളം. ഗദഖ, ധാരാളം.

ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17. വാക്കർത്ഥം ലിനഫ്തിനഹും ഫീഹി, നാം

അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമയ്യുഅരിൽ, ആർ തിരിഞ്ഞുകളയുന്നുവോ, അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്, സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്, റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ, യസ്ലുഖു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, അദാബൻ, ശിക്ഷയിൽ, സ്വഅദാ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ.

0: അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16, 17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തകാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്കൈനാഹും മാ അൻ ഗദക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കിക്കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16 വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. 1, മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2, അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യ വിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് 16 വചനം. ജിന്നുകളും ഇൻസുകളും അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അള്ളാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ലാ യഅകുൽ അഹദുക്കും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്, കാരണം പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും. ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും.
1: وأن المساجد لله فلا تدعوا مع الله أحدا.
0: പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോടു കൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത് എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്.

0: അള്ളാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹിയ് നൽകപ്പെട്ടതായി പറയുക. വചനം 18-19 എന്നിവയുടെ വിശദീകരണം. അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാ സ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അള്ളാഹുവിന് മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിയാൻ അബ്ദുള്ള എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികൾ ഒന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയ മൂലം അള്ളാഹു അറിയിച്ചുകൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നു വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുക്കൂഉ സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അള്ളാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറ ജിന്ന് 16-19 വരെ വചനങ്ങൾ.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ജുസ് 10 പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ ജുനൈദ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപതാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത് സൂറ മആരിജ് 26 മുതൽ 39 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി സൂറത്ത് മആരിജ് 26 ആയത്ത് മുതൽ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഹും മീം സാക്കിന, അടുത്തൊരു മീം കൂടെ, ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അദാബി റബ്ബിഹിം മീം, രണ്ട് മീം അടുത്ത് വന്നു. അപ്പോൾ ഒന്നിച്ച് നന്നായിട്ട് മണിക്കുക. ഇന്ന അദാബ് റബ്ബിഹിം ഓയറു മഅമൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനിബ്തഗ വറാഅ ദാലിക വറാഅ മദ് മുത്തസില് ഫഉലാഇക വീണ്ടും മദ് ഹുമുൽ ആദൂൻ വല്ലദീനഹും ലിഅമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ വീണ്ടും മദ് വല്ലദീനഹും ബി അവിടെ ഇഫ ആണ് നല്ലത്. വല്ലദീന ഹും ബിഷഹാദാത്തിഹിം വല്ലദീന പിന്നെ ഖായിമൂൻ മദ്ദ് എങ്ങനെ പറയണം? الذين هم على صلاتهم يحافظون أولئك في جنات مكرمون أولئك مد متصل في جنات مكرمون
4: في جنات مكرمون
3: ും അയ്യുദ്ഹലജന്നതനഈം കല്ലാ ഇന്നാ ഖലഖ്നാഹും മിമ്മാ യഅലമൂൻ. ആ മതിയോ? അല്ലേ മതിയോ? വല്ലദീന സദ്ദീഖൂന.

0: വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറ മഅരിജ് 26 മുതൽ 39 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ബക്കറയിലെ 140-141 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 140-141 ആയത്തുകൾ ഇൻഷാല്ലാ ഒന്നാമത്തെ ജുസിലെ അവസാന ആയത്തുകളാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطَ كَانُوا هُودًا أَوْ نَصَارًا

0: تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون.
1: പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. അം തഖൂലൂന, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തഖൂലൂന, ഖാഫ്, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. തഖൂലൂന, അം തഖൂലൂന, ഇന്ന നൂൻ ഷദ്ദ് മണിക്കണം. ഇബ്രാഹീമ, ബാ സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ, വ ഇസ്മായില, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, വ ഇസ്മായില എന്ന് പറയരുത്. ഇവിടെ വ ഇസ്മായില എന്ന ഈ ഒരു പദത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ വ ഇസ്മായില എന്ന് പറയാറുണ്ട്. വ ഇസ്മായില, വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞു ചേർന്നാക്ക്. വ ഇസ്ഹാഖ, വ യഅഖൂബ, ഐൻ, വൽ അസ്ബാത, ഖ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ആ ഒരു സിഫത്ത് നിർബന്ധമായിട്ട് നമ്മളത് പാലിക്കണം. അപ്പോഴാണ് ത എന്ന അക്ഷരമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ത ത പറയുന്ന പോലെയാവും. അങ്ങനെയല്ല അസ്ബാത ത. കാനു ഹൂദൻ ഔ നസാറ, കാനു ഹൂദൻ ഔ, തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഔ നസാറ സ്വാദ്, ഔ നസാ നസാ, സ്വാദ് ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഖുൽ അഅൻതും, ഖുൽ അഅൻതും, സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ, ഖുൽ അഅൻതും എന്ന് പറയരുത്. ഖുൽ അഅൻതും, അഅൻതും, രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം. ഖുൽ അഅൻതും, അഅ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ, അഅൻതും. അതുപോലെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അഅൻതും. ഇഖ്ഫാ ബിഗുന്ന, അഅലമു അഅലമു, ഹംസ ഐന് മഖ്റജ അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅലമു അല്ല, അഅലമു അല്ല, അഅലമു, ഹംസ അഅലമു. അമില്ലാഹ്, അഅലമു അമില്ലാഹ്, നിർത്തുകയാണെങ്കിൽ അമില്ലാഹ് കൂട്ടിയോതുമ്പോൾ അമില്ലാഹു വമൻ, വമൻ അസ്ലമു, വമൻ സാകിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. വമൻ അ, വമൻ അസ്ലമു, അസ്. ഇവിടെ ത്വാഇന് പുള്ളിയിട്ട വാദാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ളത്, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണമോ അറിയാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ അദ്ലമു അൽ അദ്ലമു എന്നാണ് പറയുക. അദ്ലമു ആണ്, അദ്ലമു മിമ്മൻ, മീമിന് ശബ്ദ് മണിക്കണം. മിമ്മൻ കതമ, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിമ്മൻ കതമ ഷഹാദതൻ, ഷഹാദതൻ ഇൻദഹു, തൻവീന് ശേഷം ഐൻ, ഷഹാദതൻ ഐ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇൻദഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇഖ്ഫാ ബിഗുന്ന, ഇൻദഹു മിനല്ലാഹ്, മിനല്ലാഹ്. വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒന്നും ഉച്ചരിക്കരുത്. ബിഗാ ബിഗാ ബിഗാഫിലിൻ അമ്മ അമ്മ മീം ശദ്ദഗുന്ന. തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല, തഅമലൂൻ. തിൽക ഉമ്മതുൻ ഖദ് ഖലത്, തിൽക ഉമ്മതുൻ മീം ശദ്ദഗുന്ന. ഉമ്മതും ഖദ് തൻവീന് ശേഷം ഖാഫ്, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഉമ്മത്തുൻ ഖദ് ഖലത്ത്,
1: ഇങ്ങനെ ഖദ് ദാല് ശരിക്കും കേൾക്കണം, ഖദ് ഖലത്ത്, ഖലത്ത് നിർത്തുമ്പോൾ ഖലത്ത്.
0: ലഹ മാ കസബത്ത് വലക്കും,
1: ഇവിടെ നിന്നും ലഹ മാ കസബത്ത് വലക്കും, മാ കസബ് ഇങ്ങനെയല്ല,
0: ലഹ മാ കസബത്ത് വലക്കും,
1: താഇനെ ഖൽഖല ചെയ്യരുത്. വലക്കും മാ സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടുച്ചിരിക്കണം.
0: വലക്കും മാ കസബ്തും, കസബ്
1: ബാ ശരിക്കും കേൾക്കണം, കസബ്തും.
0: വലാ തുസ്അലൂന,
1: തുസ്അലൂന, തുസ്അലൂന അല്ല
0: തുസ്അലൂന, അമ്മാ കാനൂ യഅമലൂൻ,
1: മീമിന് ശബ്ദ അമ്മ മണിക്കണം. കാനൂ
0: യഅമലൂൻ
1: ആയത്തിൻ്റെ അവസാനത്തിലല്ല മദ് ആരുദർ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ

0: كسبتم ولا تسألون عما كانوا يعملون. سورة البقرة إلى نوتي نابد نوتي نابتي ون آياتك ونام تجوز إلى أبسان آياتك الكرينيو. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 140-141 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ, ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ. വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

أفرأيتم الماء الذي تشربون أنتم أنزلتموه من

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.

0: വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: അസീസ്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ നമസ്കാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഖുർആൻ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 21 മുതൽ 44 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ മുഹമ്മദിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് യാസർ അദ്ദോസരി.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: സുജൂദത്തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ടു പഠിക്കാനുള്ള വലിയൊരു അവസരം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 142 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ജിന്ന്, 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: വചനം 20. വാക്കർത്ഥം: ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എന്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും.

0: നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21 വാക്കർത്ഥം: ഖുൽ, നീ പറയുക, ഇന്നീ, നിശ്ചയമായും, ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല, ലക്കും, നിങ്ങൾക്ക്, ളറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ, വല റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല.
1: ഖുൽ ഇന്നീ ലാ അംലിക്കു ലക്കും ദറൻ വല റഷദ.
0: പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല,
2: അഥവാ
0: രണ്ടിനും കഴിവില്ല. വചനം 22 വാക്കർത്ഥം: ഖുൽ ഇന്നി, നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അഹദുൻ, ഒരാളും, വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിന്ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും.

പറയുക, നിശ്ചയമായും അള്ളാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം: ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. വരിസാലാത്തിഹി, അവൻ്റെ ദൗത്യങ്ങളും. വമയ്യസി, ആർ അനുസരണക്കേട് കാട്ടുന്നുവോ. അല്ലാഹവ റസൂലഹു, അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും. ഫ ഇന്നലഹു, എന്നാൽ നിശ്ചയം അവനുണ്ട്.

നാറ ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നി, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ എന്നെന്നും എക്കാലവും.

അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവന്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എന്റെ അധീനത്തിലില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ അവന് നിശ്ചയമായും ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24 വാക്കർത്ഥം: ഹത്ത ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്വഅഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്, നാസിറൻ, സഹായികളിൽ, സഹായകനാൽ, വഅഖല്ലു, ഏറ്റവും കുറവുള്ളവരും, അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ.

0: അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്ക് വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

القهار يوم تبدل الأرض غير الأرض والسماوات وبرزوا لله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 132-ാമത്തെ വചനമായിരുന്നു അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 133-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വഇന്ന ലൂത്തൻ, നിശ്ചയമായും ലൂത്ത് ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. മറ്റു പ്രവാചകന്മാരെപ്പോലെ തന്നെ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണെന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. വക്കാന ലൂത്ത് ഇബ്നു അഖി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ മഅഹു മിനൽ ഇറാഖ്. തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഇബ്രാഹിം നബിയോടൊപ്പം ഇറാഖിൽ നിന്ന് ഹിജറ പോയി. വസ്തഖറ ഫിഷ്ഷാം, അങ്ങനെ ഷാമിലേക്ക് യാത്ര പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വനബ്ബഅഹു അല്ലാഹു തആല വഅർസലഹു ഇലാ തിൽക്കൽ ഖുറാ വകാനു ഖൗമു സൂഇൻ. ആ പ്രദേശത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചു. ആ ജനത വളരെ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. കാനു മഅശ്ശിർക്കിഹിം യഅതൂനൽ ഫാഹിഷത അല്ലതി ഇബ്തദഊഹ മാ സബഖഹും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന അതിഗുരുതരമായ പാപത്തോടൊപ്പം തന്നെ അവർ സദാചാരവിരുദ്ധമായ രൂപത്തിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആളുകളുമായിരുന്നു. വഹിയ അൽ ഇസ്തിഗ്നാഉ ബിവത്വഇ റിജാലി അനിൻ നിസാ, അവർ സ്ത്രീകൾക്കു പകരം തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് പുരുഷന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ ആ ദുർവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ ബോധവൽക്കരിച്ചു. അല്ലാഹുവല്ലാത്ത ഒരാളെയും ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്ന പ്രബോധന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ദുർവൃത്തിക്കെതിരിൽ അദ്ദേഹം ആ ജനതയെ ബോധവൽക്കരിച്ചു. ലാക്കിന്നൽ ഖൗം അസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, പക്ഷേ ആ ജനത അവരുടെ ഈ നീചവൃത്തിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾക്ക് ഒരു വിലയും അവർ കൽപ്പിച്ചില്ല. അല്ലാമ സഅദി റഹ്മഹുള്ളാ പറയുന്നു, വഇന്ന അബ്ദന ലൂത്തൻ ഇസ്തഫൈനാഹു ഫജഅൽനാഹു മിനൽ മുർസലീൻ, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ലൂത്തിനെ നാം തെരഞ്ഞെടുത്തു, അദ്ദേഹത്തെ നാം ദൂതന്മാരിൽ ഉൾപ്പെട്ട ആളാക്കുകയും ചെയ്തു. തൻ്റെ ജനതയിൽ ഉണ്ടായിരുന്ന സ്വവർഗരതിക്കെതിരെ അദ്ദേഹം നിരന്തരമായി ആ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളായി സൂറത്തുൽ അഅ്റാഫിലെ 80-ാമത്തെ വചനത്തിൽ കാണാം, അതഊനൽ ഫാഹിഷ, നിങ്ങൾ ഈ നീചവൃത്തി പ്രവർത്തിക്കുകയാണോ, നിങ്ങളത് ചെയ്യുകയാണോ. യഅനി ഇസ്തഖറ ഫുഹ്ഷുഹ ഫീ ഫിത്വരിൻ നാസ്, ഇത് പ്രകൃതി വിരുദ്ധമായൊരു പ്രവർത്തനമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൽ ഫാഹിഷ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. തുഫീദു തഖ്ബീഹ വത്തഅലീമ, ആ പ്രവർത്തനത്തെ അതിനീചമാണെന്ന് അവരോട് പറയുകയും അത് ഗുരുതരമായ പാപമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. വലാ ശക്ക അന്ന ഫാഹിഷത്തൽ ലവാത് അഅ്ലമു മിൻ ഫാഹിഷത്തി സിന, മുഫസ്സിരീങ്ങൾ പറയുന്നു, വ്യഭിചാരത്തേക്കാൾ ഗുരുതരമാകുന്നു സ്വവർഗരതി എന്ന നീചമായ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ പ്രകൃതിയെ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ തകിടം മറിക്കുന്ന, അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാകുന്നു അത്. അദ്ദേഹം തന്നെ ചോദിച്ചു, സൂറത്തു ഷുഅറയിലെ 165-166 ആയത്തുകളിൽ കാണാം, അതഅതൂനദ്ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്,
1: വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും ബൽ അൻതും ഖൗമുൻ ആദൂൻ, വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും,
0: നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയും ആണോ,
1: ബൽ അൻതും ഖൗമുൻ ആദൂൻ,
0: അല്ല, നിങ്ങൾ അതിരുവിട്ടു പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ അതിനു വിരുദ്ധമായിക്കൊണ്ട്, അതിന് കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഈ ദുർവൃത്തിയിൽ അവർ ഏർപ്പെട്ടത്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന, ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും രംഗത്തു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായ ഇത്തരം നീചവൃത്തികളെ മാനവികത സ്വീകരിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ശുദ്ധപ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ കാര്യമാകുന്നു. തുടർന്ന് 134-ാമത്തെ വചനത്തിൽ,
1: إِذْ نَجَّيْنَاهُ وَأَهْلَهُ أَجْمَعِينَ,
0: إِذْ نَجَّيْنَاهُ, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക.
1: وَأَهْلَهُ,
0: തൻ്റെ സ്വന്തക്കാരെ അഥവാ സ്വന്തം വീട്ടുകാരെയും,
1: أَجْمَعِينَ,
0: മുഴുവനായും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട, സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആ ജനതയെ അദ്ദേഹം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടും ആ തിന്മയിൽ നിന്ന് പിന്മാറാത്ത ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന്, അവർക്കിറങ്ങിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. അന്നല്ലാഹ സുബ്ഹാനഹു വതആല
1: യുനജ്ജില്ലദീന തഖൗ ബിമഫാസതിഹിം വഅന്നല്ലാഹ നജ്ജാ ലൂതൻ വഅഹ്ലഹു ഇല്ലം റഅത,
0: അല്ലാഹു തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ ഏത് കാലഘട്ടത്തിലും അവരെ രക്ഷപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്രകാരം അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി.
1: ഇല്ലം റഅതഹു,
0: അദ്ദേഹത്തിൻ്റെ ഭാര്യയൊഴികെ.
1: അന്നഹു യംബഗീലിൽ ഇൻസാനിൽ മുഅ്മിൻ അൻ യഗ്ലിബ ജാനിബ റജാഇ ഇദാ കാന ഖദ് ഖാമ ബിഹഖില്ലാഹി തആല വദാലിക ഹൈസു നജ്ജല്ലാഹു തആല المؤمنين المخلصين من عباده من عقوبة المكذبين المستكبرين.
0: വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ, കലർപ്പില്ലാത്ത ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വ്യാജവാദികളെ, നിഷേധികളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു യഥാർത്ഥ വിശ്വാസികളെ രക്ഷപ്പെടുത്തുമെന്നും യഥാർത്ഥ വിശ്വാസികൾക്ക് തങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 135-ാമത്തെ വചനം,
1: ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ.
0: ഇല്ല അജൂസൻ, ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ, ഒരു കിഴവി ഒഴികെ,
1: ഫിൽ ഗാബിരീൻ,
0: അവശേഷിച്ച പിന്തി നിന്നവരിൽപ്പെട്ട.
1: അന്നഹു ഖദ് തകൂനുൽ മർഅത്തുൽ കാഫിറത്തു തഹ്ത റജുലിൽ മുഅ്മിൻ മിൻ ഗൈരി അൻ യഅലമ ബിഹാ ലിഖൗലിഹി ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ.
0: ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വിശ്വാസിയായ മനുഷ്യന്റെ കൂടെ അയാളറിയാതെ കാഫിറത്തായ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവാം. എന്നാൽ തൻ്റെ സഹധർമ്മിണി അവിശ്വാസിനിയാണെന്ന് മനസ്സിലായാൽ ഒരു സത്യവിശ്വാസിയും അവളെ ഇഷ്ടപ്പെടാൻ തരമില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അവൾ കാഫിറത്താണെന്ന്, അവിശ്വാസിനിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ
1: ഫഖാനതാഹുമാ
0: സൂറത്തു തഹ്രീമിൽ ദീർഘമായ വചനത്തിലെ ഒരു പരാമർശത്തിൽ കാണാം.
1: ഫഖാനതാഹുമാ,
0: ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഭാര്യമാർ അവർ രണ്ടുപേരെയും വഞ്ചിക്കുകയായിരുന്നു, അഥവാ വിശ്വാസത്തിന്റെ കാര്യത്തിലായിരുന്നു ആ വഞ്ചന. വഖദ് ബയ്യനല്ലാഹു സബബ ദാലിക്
1: ഐ സബബ വുഖൂഇൽ അദാബി അലൈഹ,
0: എന്തുകൊണ്ട് ഒരു പ്രവാചകന്റെ പത്നിയായിട്ട് പോലും ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അതിൽ അകപ്പെട്ടു എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു.
1: ബി അന്നഹ കാനത് ഖദ് ഖാനത് സൗജഹ ബിൽ കുഫ്രി മിൻ ഗൈരി അൻ യഅലം,
0: കുഫ്റിന്റെ കാര്യത്തിൽ അവൾ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ വിശ്വാസിനിയാണെന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്ന നിലക്ക് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. യംബഗീലിൽ ഇൻസാനി
1: അൻ യതഫഖദ അഹ്ലഹു വ അൻ യതഹറാ വ അൻ യസ്ബറ ഉമൂറഹും,
0: ഒരാൾ തന്റെ ഭാര്യയെക്കുറിച്ച്, തന്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസകാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാകുന്നു എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, തീർച്ചയായും നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ ഏത് വിശ്വാസമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. കാരണം യഥാർത്ഥ വിശ്വാസമാണ് സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തോടുകൂടി, ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അതുവഴി നമുക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കും. മറിച്ച് വിശ്വാസം സംശുദ്ധമല്ലെങ്കിൽ, കലർപ്പില്ലാത്ത തൗഹീദ് അല്ല അവർ സ്വീകരിച്ചതെങ്കിൽ, ശിർക്ക് കലർന്ന വിശ്വാസമാണെങ്കിൽ തീർച്ചയായും തങ്ങൾ ചെയ്യുന്ന അമലുകൾ തിരസ്കരിക്കപ്പെടുകയും അതുവഴി നരകത്തിൽ ശാശ്വതമായി കടന്നെരിയുകയും ചെയ്യാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അവരുടെ ധാർമ്മിക ബോധം അത് കൃത്യമായി അറിഞ്ഞിരിക്കൽ ഓരോ ആൾക്കും, ഓരോ കുടുംബനാഥനും അനിവാര്യമാണെന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു,
1: ഇല്ല അജൂസൻ,
0: ഒരു കിഴവിയൊഴികെ, ഹിയ സൗജതുഹു, അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു,
1: ഹലകത് മഅല്ലദീന ഹലകൂ മിൻ ഖൗമിഹാ,
0: ആ സമൂഹം നാശമടഞ്ഞപ്പോൾ, അല്ലാഹു അവരെ നശിപ്പിച്ചപ്പോൾ ആ സ്ത്രീയും ആ കിഴവിയും അതിൽ അകപ്പെട്ടു,
1: ലികുഫ്രിഹാ,
0: അവരുടെ അവിശ്വാസം കാരണമായി. മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്തു ശുഅറയിലെ 169 170 71 വചനങ്ങളിൽ കാണാൻ സാധിക്കും.
1: റബ്ബിനജ്ജിനീ വഅഹ്ലീ മിമ്മാ യഅ്മലൂൻ.
0: എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ കുടുംബത്തെയും ഈ ജനങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ.
1: ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ.
0: നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൂർണ്ണമായി രക്ഷപ്പെടുത്തി.
1: ഇല്ലാ അജൂസൻ ഫിൽ ഗാബിരീൻ.
0: പിന്തി നിന്നവരിൽപ്പെട്ട ആ കിഴവിയെ ഒഴികെ, അല്ലെങ്കിൽ പിന്തി നിന്നവരിൽപ്പെട്ട ഒരു വൃദ്ധ ഒഴികെ. നേരത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ അജൂസ് എന്ന് അള്ളാഹു പ്രയോഗിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു. അവിശ്വാസിനിയായത് കാരണമാണ് അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതെന്ന് മറ്റു വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 136-ാമത്തെ വചനം,
1: സുമ്മദമ്മർനൽ ആഖരീൻ.
0: സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു,
1: അൽ ആഖരീൻ,
0: മറ്റുള്ളവരെ, മറ്റവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിച്ചതിനെക്കുറിച്ച് ഈ സൂറത്തിലെ 136-ാമത്തെ വചനത്തിലും സൂറത്തു ഷുഅറയിൽ ഇതേ വചനം അതിലെ 172-ാമത്തെ വചനമായി ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ സമൂഹത്തെ നാമാവശേഷമാക്കി എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദമ്മറ എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയാക്കാത്ത രൂപത്തിൽ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, പൂർവകാലത്ത് ആ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ചെയ്തിരുന്ന അതിനീചമായ ദുർവൃത്തിയുടെ കാരണം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരായി എങ്കിൽ, ഇന്നും പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്ന ഈ കാലത്തും അത്തരത്തിൽ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുമാത്രം നീചമായ പ്രവർത്തനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ ഭയപ്പെടേണ്ടതുണ്ടെന്നും ഈ വചനങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ദൈവീകമായ സന്ദേശങ്ങൾക്ക് വിലകൽപ്പിച്ചുകൊണ്ട് അവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബാരക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് സഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 1 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് മുഹമ്മദ് അൽ മുഖൈത്.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു സബ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു സബ മുതൽ സൂറത്തു സ്വാഫാത്ത് വരെയുള്ള പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ്.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ഹദീദ് 19 മുതൽ 24 വരെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ ഹദീദ് 19 മുതൽ 24 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അജുനൈദ്.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസു ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസു ആണ് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജിലേക്ക് പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും

0: ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 12 അധ്യായമായ സൂറത്ത് യൂസുഫിലെ 101 മുതൽ 111 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തില്ലാഹി ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6 ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്കിയ നന്നായിട്ട് കുന്നത്ത്. യറൗനഹു ചെറിയൊരു മദ്ദ്. യറൗനഹു ബഈദ വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനുൽ ജിബാലു കൽ ഇഹിൻ. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവീന് ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ. യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
5: മിൻ അദാബി.
4: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിം ബി. യൗമി ഇദിം ബി തൻവീന് ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടുകൂടി ഉച്ചരിക്കണം. നൂനുസാക്കിന് ശേഷം ഫ ആണ്, ഇഖ്ഫാ. അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമ ശബ്ദതയാണ്. യുഞ്ചി
5: യുഞ്ചി.
4: കല്ല إنها للا. إن للا نزاعة للشواء. نزاعة تنوين ششن لامان. അപ്പൊ ഒട്ടും മണിക്കേടില്ല, പക്ഷെ ഇരട്ടിപ്പിക്ക. ഇദാം ബിലാഗുന്ന. തദുഉ മൻ അദ്ബറ. മൻ അദ്ബറ നൂന് സാക്കിന് ശേഷം ഹംസാണ്. മൻ അദ്ബറ ഇൽഹാർ. മൻ അദ്ബറ വജമഅ ഫഔഹാ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുആ ഇദാ മസ്സഹു ശർറു ജസൂആ ഇദാ മസ്സഹു ഖൈറു മനൂആ ഇല്ലൽ മുസല്ലീൻ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീന ദായിമൂൻ മദ് മുത്തസിൽ വല്ലദീന ഫി അംവാലിഹിം ഹഖുൻ ഹഖും മഅലൂം ഹഖും തൻവീൻ ശേഷം മീമാണ് നന്നായിട്ട് മണിക്കുക ഇദ്ഗാം ബിഗുന്ന ലിസ്സാഇലി വൽ മഹ്റൂം അത്ര മതി ഇനി ഓതാം ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ ആറാമത്തെ ആയത്ത് മുതൽ

0: യസ്അലു ഹമീമുന്നാണ്, ഹമീമൻ അല്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമ,
1: വലാ യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,

0: للسائل والمحروم.
1: للسائل والمحروم.
2: وآخر دعوانا الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക് പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
5: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
5: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
4: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്ക്.
7: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ. സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ എന്നിവയുടെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ പറഞ്ഞു വന്നിരുന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്രകാരം തന്നെ സിഫാത്തുൽ മുമയ്യസ, വ്യതിരിക്തമായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ, വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകൾ, അതാണ് അതേ മഖ്റജിലുള്ള ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഫാത്തുൽ ലാസിമ, സിഫാത്തുൽ ആരില, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തകൾ, വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ആ വിശേഷണങ്ങൾ, അത് ആ അക്ഷരങ്ങളെ മറ്റ് ഇതര അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന അക്ഷരങ്ങളാണ്, അതിനെയാണ് സിഫാത്തുൽ മുമയ്യസ എന്ന് നാം പറയുന്നത്. സിഫാത്തുൽ മുമയ്യസ എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങൾ മറ്റു അക്ഷരങ്ങളിൽ നിന്നും, അതേ മഖ്റജിലുള്ള അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ദാല ലോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് അക്ഷരം. ഇപ്പോൾ വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ, മഹ്ളൂറ അത് തോ ലോ ആണ്. അപ്പോൾ ആ ലോന്റെ ഉച്ചാരണത്തിന് പകരം ദാലാണ് കൊടുക്കുന്നതെങ്കിൽ മഹ്ളൂറ ഹദർ, മറ്റ് ഹദർ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മഹ്ളൂറ എന്നുള്ളത് മഹ്ളൂറ എന്ന് ആകരുത്. അപ്പോൾ ഈ തമയ്യുസ്, ഈ വ്യതിരിക്തത ഉണ്ടാകുന്നത് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന സിഫാത്തുകളിലൂടെയാണ്. രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളെ അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്രകാരം തന്നെ സീനും സാദും തമ്മിലുള്ള തമയ്യുസ്, വ്യത്യാസം. സീൻ സാദ്, ഇപ്പോൾ അസിറു അസിറു, യസ്ഹബൂൻ യസ്ഹബൂൻ എന്ന് പറയുമ്പോൾ അവിടൊക്കെ വ്യത്യാസമുണ്ടല്ലോ. യസ്ഹബൂൻ എന്ന് പറയുന്നതും യസ്ഹബൂൻ സഹിബ യസ്ഹബു, മറ്റേത് സഹിബ യസ്ഹബു, സഹബ യസ്ഹബു. ഇപ്പം സീനും സാദും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഖാഫും കേഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽമൂരിയാതി ഖദ്ഹ ഖദ്ഹ ഖദ്ഹ. എന്നാൽ കദ്ഹ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ. അപ്പം കദ്ഹൻ എന്നുള്ളത് ഖദ്ഹൻ എന്നായാലും, ഖദ്ഹൻ എന്നുള്ളത് കദ്ഹൻ എന്നായാലും, ഖാഫ് കാഫാകുന്നതും കാഫ് ഖാഫാകുന്നതും ഒക്കെ വ്യത്യാസമാണ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സിഫത്തുകളാണ്. പ്രത്യേകിച്ചും അത് ഒരു കലിമത്തിലോ ഒരു ആയത്തിലോ ഒക്കെ വരുമ്പോൾ തർക്കീബിൻ്റെ സമയത്ത് അത് വ്യത്യാസപ്പെടണം. നമുക്കറിയാവുന്ന പോലെ തന്നെ അർത്ഥ വ്യത്യാസം വരുമ്പോൾ അത് വലിയ ലഹ്നുൽ ജനി, അല്ലഹ്നുൽ ജലി, ഗുരുതരമായ തെറ്റ്, വലിയ അബദ്ധം എന്നതിലേക്ക് എത്തിച്ചേരുകയും, ലഹ്നുൽ ജലി ഗുരുതരമായ തെറ്റ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഖുർആൻ പാരായണം പാപം ഏൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ വയുജറു അലൈഹി എന്ന് പറയുന്നതിന് പകരം വയുസമു അലൈഹി എന്നാകും. അവൻ്റെ പാരായണത്തിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം അവൻ്റെ പാരായണത്തിൽ ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ മുമയ്യീസായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരേ മഹ്റജിലുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങൾ എങ്ങനെ വ്യതിരിക്തമായി അത് ഉച്ചരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളെ നമ്മൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല അക്ഷരങ്ങൾക്കും ആ സിഫത്തുകൾ നൽകുന്നില്ല, അതിനുള്ള സിഫത്തുകൾ നൽകുന്നില്ല, അതുപോലെ അതിൻ്റെ മഖ്റജിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് തന്നെയാണ് തജ്വീദ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പല ആളുകളും മനസ്സിലാക്കുന്നത് തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ഗാമും ഇഖ്ഫാവും ഇഖ്ലാബും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതേ പോലെ തന്നെ അതിനെ പുറത്തു കൊണ്ടുവരികയും അപ്രകാരം തന്നെ അതിനുള്ള ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, റഹാവത്ത്, കൽക്കലത്ത്, ഇസ്തിത്താലത്ത്, ഇൻഹിറാഫ്, അതുപോലെ സഫീ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സിഫത്തുകൾ അത് കൃത്യമായി അതിന് നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങളെ ഇതരക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിഫാത്ത് അൽ മുമയ്യസ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ, അപ്പോൾ അത് കൃത്യമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിഫാത്തുൽ മുമയ്യസയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുകയില്ലേ? അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഖൽഖല, തഖ്രീർ, ഇൻഹിറാഫ്, തഫശ്ശി, ഇസ്തിത്താലത്ത്, ഈ പറയുന്ന മുൻഫരിദായിട്ടുള്ള സിഫത്തുകൾ അത് മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നുവോ ഇല്ലേ എന്നുകൂടി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം എളുപ്പമാക്കാൻ പറ്റും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഒരു സിഫത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ആ അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലെങ്കിൽ അത്തരം ഉച്ചാരണമാണ് കുറ്റകരമായി തീരുന്നത്, ലഹ്നുൽ ജലി ഗുരുതരമായി തെറ്റായി മാറുന്നത്. എന്നാൽ ഈ ഒരു തമയ്യുസിന് വ്യതിരിക്തമാക്കി നിർത്തുന്നതിനെ ബാധിക്കാത്ത സിഫത്തുകളാണെങ്കിലോ, അതിനെപ്പറ്റി തജീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുഴക്കമുണ്ടാകുന്ന സിഫത്ത് അക്ഷരങ്ങളിൽ നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്. അഥവാ കൽക്കലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് എന്ത്? ഇത് ഖാഫ്. അപ്പോൾ ഖാഫിന് കൽക്കലത്ത് നൽകിയില്ല എന്ന് വന്നാൽ ഹഖ് എന്ന് പറയുന്നതിന് പകരം ഹഖ്, ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു അക്ഷരമായി മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റാവിന് തഖ്രി അർറഹ്മാൻ എന്ന് പറയുന്നതിന് പകരം അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ അക്ഷരമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു ഇതിന് ആ സിഫത്ത് നൽകിയിട്ടില്ലെങ്കിൽ വേറെ അക്ഷരമായി മാറുമോ? അല്ലെങ്കിൽ അതിന് വേറെ അക്ഷരത്തിനും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലേ? അതിനെ വ്യതിരിക്തമാക്കുന്ന, തമയ്യുസാക്കുന്ന ഒരു വിശേഷണമല്ല ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തഖ്രീർ, അതുപോലെ തന്നെ ഷീൻ, തഫശ്ശി എന്നുള്ള സിഫത്ത് നിർബന്ധമാ നമ്മൾ പിന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഷീനിന് നൽകേണ്ട സിഫത്താണ് തഫശ്ശി, പരക്കുക എന്നുള്ളത്. എന്നാൽ ഷീന് പറയുമ്പോൾ ഷീ എന്ന് പറയാതെ ഷീൻ എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ആ തഫശ്ശി എന്നുള്ള നാവ് നാവിൻ്റെ അഗ്രഭാഗം വരെ അത് കാറ്റ് പരക്കുന്ന ആ ഒരു വിശേഷണം നൽകിയിട്ടില്ലെങ്കിൽ അത് വേറെ അക്ഷരമായി മാറുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ തമയ്യുസാക്കാത്ത വിശേഷണങ്ങൾ അത് വലിയ തെറ്റായി കാണാൻ പറ്റുകയില്ല. ഒരാൾ ഷീനിന് തഫശ്ശി നൽകിയില്ല, ഒരാൾ ഖാഫിന് കൽക്കലത്ത് നൽകിയിട്ടില്ല, ഒരാൾ റാഇന് തഖ്രീർ റ അറ എന്നുള്ളത് നൽകിയില്ല എങ്കിൽ അത് അക്ഷരത്തെ തമയ്യുസാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യതിരിക്തമാക്കുന്നതിനെ ബാധിക്കുന്നില്ല എങ്കിൽ അത് ലഹ്നുൽ ഖഫിയാണ്. ഇത് തജ്വീദ് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ, അർത്ഥവ്യത്യാസം വരുന്ന അക്ഷരത്തെ വ്യത്യാസപ്പെടുത്താത്ത രൂപത്തിലുള്ള ഉച്ചാരണങ്ങൾ, ഹറക്കത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതാണ് അല്ലഹ്നുൽ ജലി. അതുപോലെ തന്നെ നിർബന്ധമായ മദ്ദും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്തത് അതെന്താ, ലഹ്നുൽ ഖഫി ആണ്, ഗോപ്യമായിട്ട് വരുന്ന തെറ്റുകളാണ്. വലായു സമാലൈ, നമ്മൾ പറയുന്നു ലഹ്നുൽ ജലി വന്നാൽ, ഗുരുതരമായ അബദ്ധം വന്നാൽ ആണ് ആ പാരായണം കുറ്റകരമായി തീരുന്നത്. ഗുരുതരമായ അബദ്ധമില്ല, ലഹ്നു ഖഫിയാണ്, ഗോപ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എങ്കിൽ വലായു സമു അലൈഹി, അതിന്മേൽ കുറ്റകരമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വ്യത്യാസമാകുന്നില്ല? ആ വ്യത്യാസമാകാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് തമയ്യൂസ് ആകുന്ന, പിന്നെ തമയ്യൂസ് വ്യതിരിക്തമാകാൻ ഈ പറയുന്ന കൽക്കലത്തും തഫഷിയും തക്രീറും ഒന്നും കാരണമാകുന്നില്ല? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വേറെ മഖ്റജുകൾ വരുന്നില്ല. ഇപ്പോൾ കൽക്കലത്ത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ക, ത, ബ, ജദ്, ഈ അഞ്ച് അക്ഷരങ്ങളുടെയും മഖ്റജുകൾ ഒന്നല്ല. അപ്പോൾ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ ആ സിഫത്ത് നൽകുമ്പോഴാണ് അത് വ്യതിരിക്തമാക്കുന്നത്. വ്യത്യസ്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾക്ക് ആ സിഫത്ത് നൽകിയില്ലെങ്കിൽ അതെന്തല്ല, വ്യതിരിക്തമാകുന്നതിന് പ്രയാസമാകില്ല. ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ ഖാഫ് എന്ന മഖ്റജ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇബാൻ്റെ മഖ്റജോ, അത് ചുണ്ടിൽ നിന്നാണ്. ജീമാകട്ടെ വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഖാഫ്, ത്വ, ബ, ജീം, ദാല്, ത്വബജദ്, ഈ അഞ്ചക്ഷരങ്ങളും അഞ്ച് മഖ്റജാണ്. അതുകൊണ്ട് തന്നെ മഖ്റജിൽ യോജിപ്പില്ലാത്തത് കാരണത്താൽ ആ അക്ഷരങ്ങൾക്കുള്ള ഈ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കാത്തതിലൂടെ ആ അക്ഷരത്തിനെ വേർതിരിച്ചു നിർത്തുന്ന ഘടകമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ കൽക്കലത്തിലൂടെയല്ല ഖാഫ് വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ബ വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ജീം വ്യതിരിക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വ, ദാൽ, അത് മഖ്റജിൽ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ ത്വ ദാലിൽ നിന്നും ഇസ്തിഇലാ ഇത്ബാഖ് എന്ന വിശേഷണം ത്വാഇനുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ അതും വ്യതിരിക്തമാണ്. കൽക്കലത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് വ്യതിരിക്തമാകുന്നില്ല, വ്യതിരിക്തമാകാതിരിക്കുന്നില്ല. ശരി, അപ്പോൾ ഇതിന് കൽക്കലത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ തഫഷി എന്നുള്ള സിഫത്ത് ഷീന് നൽകണ്ട, തക്രീർ എന്ന സിഫത്ത് റാഇന് നൽകണ്ട എന്നതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് സിഫാത്തുൽ മുഹസ്സനയുണ്ട്, അതിനെ നന്നാക്കി തീർക്കുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സിഫത്തുകൾ, അതായത് അതും കൂടി ഉണ്ടെങ്കിലാണ് അത് തജ്വീദ് പൂർണ്ണമാവുകയുള്ളൂ. ഒരു കാര്യത്തിന് നിർബന്ധമായും ഉണ്ടാവേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായുണ്ട് സംഗതിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഫർളല്ല, കുറച്ച് സുന്നത്തുമുണ്ട്, ഫർളുണ്ട് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തജ്വീദ് നിയമങ്ങളിലും അതുപോലെ പാരായണങ്ങളിലും നിർബന്ധമായും വരുത്തേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടും കൂടി കൂടിയതാണ് അഹ്കാമു തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പറഞ്ഞാൽ വാജിബായതുമുണ്ട്, മുസ്തഹബായ ഭാഗവുമുണ്ട്. അപ്പം അതിൻ്റെ മുസ്തഹബായിട്ടുള്ള മുഹസ്സനായിട്ടുള്ള ഭാഗമാണ് സിഫത്തുകളാണ് ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തന്നെ തഫഷി, തക്രീർ പോലെയുള്ള സംഗതികൾ. അതിനാണ് സിഫാത്തുൽ മുഹസ്സന എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൽക്കലത്ത്, തക്രീർ, തഫഷി, ഇസ്തിത്വാലത്ത്, സഫീർ, ലീന്, ഗന്നത്ത്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സിഫാത്തു അൽ മുഹസ്സനയിൽ പെട്ട സിഫത്തുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ സിഫത്തുകളുള്ള അക്ഷരമാണ് റാ എന്നുള്ളത്. റാഇന് എന്തുകൊണ്ടാണ് സിത്ത് സിഫാത്ത്, ആറ് സിഫത്തുകൾ അല്ലെങ്കിൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ട് എന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാരണം റാഇന് സിഫാത്തുൽ മുഹസ്സനയുമുണ്ട്, അതുപോലെ തന്നെ റാഇന് സിഫാത്തുൽ ലാസിമയുമുണ്ട്. സിഫാത്തുൽ മുഹസ്സനിൽപ്പെട്ടതാണ് തക്രീർ, ഇൻഹിറാഫ്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തു അൽ മുഹസ്സനയാകട്ടെ, സിഫാത്തുൽ മുമയ്യസയാകട്ടെ, ഇതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടി നൽകുമ്പോഴാണ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാകുന്നത്, സിഫാത്തുൽ ലാസിമ നൽകുമ്പോൾ മാത്രം അത് നിർബന്ധമാണ്. അത് നൽകിയാലേ ആ അക്ഷരത്തെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്താൻ കഴിയുകയുള്ളൂ. സിഫാത്തുൽ മുഹസ്സന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തജ്വീദ് നിയമം പ്രകാരം പൂർണ്ണമായും തജ്വീദ് പ്രകാരം ആവുകയുള്ളൂ. ഇത് കൃത്യമായി തന്നെ നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുൽ ഹുറൂഫും അതുപോലെ സിഫാത്തുൽ ഹുറൂഫും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ തോതിൽ തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമുഖരായിട്ടുള്ള മുജവ്വിദീങ്ങളായ ഖാരികളുടെ ഖിറാഅത്ത് നിരന്തരമായി കേട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് പരിശീലിക്കുവാൻ ഓരോ ഖുർആൻ പഠിതാക്കളും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയുമെല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച്

0: ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആനിൻ്റെ വചനങ്ങൾ കേവലം പാരായണം ചെയ്യുന്നതിനപ്പുറം അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയവസന്തം. സൂറ സോഫാത്തിലെ 140-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 142 കൂടിയ വചനങ്ങൾ. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദ് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ فساهم فكان من المدحضين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 140-ാമത്തെ വചനമായിരുന്നു അവസാനമായി നമ്മൾ വിശദീകരിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ആ വചനത്തിൽ പരാമർശിച്ചത്. തൻ്റെ സമൂഹത്തിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ കാരണം താൻ അവരെ ക്ഷണിക്കുന്ന കാര്യം അവർ സ്വീകരിക്കാതിരുന്നപ്പോൾ നിരന്തരമായി അവരോട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ഏകത്വത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴും അതൊന്നും സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവാതിരുന്നപ്പോൾ മനം മടുത്തുകൊണ്ട് ആ നാട് വിട്ടുപോകാൻ തയ്യാറായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചായിരുന്നു ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. ഇവിടെ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംഭവിക്കുമോ എന്ന ഒരു ചർച്ച കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാം, അതിന് ഖുർആനിലും ഹദീസിലും തെളിവുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതര മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടാകും എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്നഹും മഅസൂമൂന മിൻ കുല്ലി മാ യഖ്ദിശു റിസാല. പ്രവാചകന്മാർ പ്രവാചകത്വത്തിന് നിരക്കാത്ത, അതിനെ അപമാനപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ പാപ സുരക്ഷിതരാകുന്നു. അൽ കദിബ് വൽ ഖിയാന വശിർക്ക്, അവരിൽ നിന്ന് കളവോ വഞ്ചനയോ അല്ലാഹുവിൽ പങ്കുചേർക്കലോ സംഭവിക്കുക എന്നത് അതൊരിക്കലും തന്നെ ഉണ്ടാവാത്ത കാര്യമാകുന്നു. അത് പ്രവാചകത്വം എന്ന ആ മഹത്തായ പദവിക്ക് നിരക്കാത്ത കാര്യമായതിനാൽ ഫഹാദ മഅസൂമൂന മിൻഹു ഖത്അൻ, ഇത്തരം തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവർ സുരക്ഷിതരാകുന്നു. ലി അന്നഹും ഇന്നമാ ജാഉ ലിഹദ് മിശ്രിക്, കാരണം പ്രവാചകന്മാരുടെ നിയോഗമനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കലും അള്ളാഹുവല്ലാത്ത ഒരു ആരാധ്യനെയും സ്വീകരിക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ആരാധനയിലോ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിലോ മറ്റൊരാൾക്കും പങ്കുചേർക്കാൻ പാടില്ല എന്നും സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകുന്നു പ്രവാചകന്മാർ. വലാ യുംകിനു അൻ യസ്ദുറ മിൻഹുമുൽ കദിബ് വൽ ഖിയാന, മാത്രമല്ല കളവോ വഞ്ചനയോ അവരും സംഭവിക്കാൻ പാടില്ല. ലി അന്ന ഹാദ യുഅദ്ദി ഇല ശക്കി ഫീമാ ജാഊബി, കാരണം അങ്ങനെ വന്നാൽ ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന അധ്യാപനങ്ങളിൽ ജനങ്ങൾ സംശയിക്കാൻ അത് കാരണമായിത്തീരും. രണ്ടാമത്തൊരു കാര്യം, ഹും മഅസൂമൂന ഐലൻ മിൻ കുല്ലി മാ യഖില്ലു ബിശ്ശറഫി, മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നു. അഥവാ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ, തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിക്കുകയില്ല എന്നർത്ഥം. കസരിക്ക വശിബുഹിഹ മിമ്മ യഉദ്ദു ദനാഅത്തൻ വഖിസ്സ, വളരെ മോശമായ കാര്യങ്ങളായി ഗണിക്കപ്പെടുന്ന മോഷണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റുകുറ്റങ്ങളോ അവരിൽ നിന്നും സംഭവിക്കുകയില്ല. വദാലിക്കലി അന്ന നുബൂവ അഅല മഖാമാത്തിൽ ബഷർ, കാരണം പ്രവാചകത്വം എന്നത് ഏറ്റവും ഉന്നതമായൊരു പദവിയാകുന്നു. ഫല യംബഗി അൻ യതഖല്ലഖ മൻ ഇത്തസഫു ബിഹ ബിഅർദലി അഖ്ലാഖിൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും മോശക്കാരായ ആളുകളുടെ സ്വഭാവം അതൊരിക്കലും തന്നെ പ്രവാചകന്മാരിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അത്തരം പാപങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരാകുന്നു. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, അന്നഹും മഅസൂമൂന മിൽ ഇസ്തിംറാരി ഫിൽ മഅസിയ, അഥവാ വല്ല പാപങ്ങളും അവർക്ക് പിണഞ്ഞാൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കൽ അതൊരിക്കലും തന്നെ അവർക്കുണ്ടാവുകയില്ല. ആ പാപം പാപമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ പാപം ചെയ്തു പോയി എന്ന് മനസ്സിലാക്കിയാൽ അവർ അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങുന്ന, പശ്ചാത്തപിക്കുന്ന പ്രകൃതമുള്ള ആളുകളാകുന്നു. വലാ യുംകിനു അൻ യുഖിറു അലൈഹാ ബൽ ലാബുദ്ദ അൻ യൻബഹു അലൈഹാ വയഹ്സുല മിൻഹുമു തൗബ ബിഖിലാഫി ഗൈരിഹിം അൻ യൻബഹു അലൈഹാ വയഹ്സുല മിൻഹുമു തൗബ. പ്രവാചകന്മാരിൽ നിന്ന് അങ്ങനെ വല്ല പാപകൃത്യങ്ങളും സംഭവിച്ചാൽ തന്നെ അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങും, പശ്ചാത്തപിക്കും. എന്നാൽ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാകുന്നു ഇത്. ഫഇന്നഹും ഖദ് യഫ്അലൂന അൽമഅസിയ വയുഖിറൂന അലൈഹാ, മറ്റു മനുഷ്യർ ഒരുപക്ഷേ പാപങ്ങൾ പ്രവർത്തിക്കുകയും ആ പാപങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും. വല യുവഫ്യക്കൂല ലി തൗബത്തി മിൻഹാ, പലർക്കും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനുള്ള തൗഫീഖ് പോലും ലഭിക്കാതെ പോകും. എന്നാൽ ഇത്തരം പാപങ്ങളിൽ നിന്നും, പാപങ്ങൾ ചെയ്താൽ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന ആ തരത്തിൽ മഅസൂമുകളാകുന്നു പ്രവാചകന്മാർ. അമ്മൽ ഖൗലു ബി അന്നഹു ലാ ദുനൂബ ലഹും മുത്ലഖൻ, എന്നാൽ ആരെങ്കിലും പ്രവാചകന്മാർ ഒരു തെറ്റും ചെയ്യാത്തവരാകുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ഫഹാദ ഖൗലുൻ യുഖാലിഫുൽ കിതാബ വസ്സുന്ന, ആ വാദം ഖുർആനിനും സുന്നത്തിനും എതിരാകുന്നു. ഫഇന്ന അല്ലാഹു തആല ഖാല ഫീ കിതാബിഹി, അല്ലാഹു തൻ്റെ പ്രവാചകനെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പ്രവാചകരെ, താങ്കളുടെ പാപത്തിൻ്റെ പേരിലും സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും പാപത്തിൻ്റെ പേരിലും താങ്കൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് തെറ്റുകളോ പാപങ്ങളോ പണയുകയില്ല എന്ന് വിശ്വസിച്ചുകൂടാ. സൂറത്തുൽ ഫതഹിൽ കാണാം, ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന, തീർച്ചയായും താങ്കൾക്ക് നാം പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, മുമ്പ് പറ്റിയ തെറ്റുകൾ പാപങ്ങൾ താങ്കൾക്ക് നാം, അല്ലെങ്കിൽ അള്ളാഹു, പൊറുത്തു തരാൻ വേണ്ടി. വമാ തഅഖർ, പിന്നീട് സംഭവിക്കുന്നതും. വയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം താങ്കളുടെ മേൽ പൂർത്തിയാക്കി തരുന്നതിനും. വയഹ്ദിയക, താങ്കളെ വഴി നയിക്കുന്നതിനും. സിറാത്തം മുസ്തഖീമ, ചൊവ്വായ പാതയിലേക്ക്. ഈ വചനത്തിൽ നിന്നും പ്രവാചകൻ തിരുമേനിയുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും എന്ന് വ്യക്തമായി അള്ളാഹു പറയുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജുല്ലഹു വഅവ്വലഹു വആഖിറ, അല്ലാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും, ചെറിയതും വലിയതും, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും എല്ലാം നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു എന്ന് തുടങ്ങിയ പ്രാർത്ഥനയും കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും ശേഷം ചെയ്തതും, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും തുടങ്ങി പ്രവാചകൻ അത്തരം ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നിരന്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ എന്നതല്ല അതിൻ്റെ വിവക്ഷ. മറിച്ച് പാപങ്ങൾ പിണയാം, അത് പ്രവാചകത്വത്തിന് നിരക്കാത്ത കാര്യമല്ല, അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. കുല്ലു ഹാദാ സ്വരീഹുൻ ഫീ അന്നർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് യഖഉ മിൻഹു ദൻബ്. ഇതെല്ലാം വ്യക്തമാക്കുന്ന കാര്യം, ചിലപ്പോഴൊക്കെ തെറ്റുകൾ പിണയാം. വലാകിന്ന ശഇൻ കുല്ല ശഇൻ അന്നഹു ലാ യുഖിറു അലൈഹി. എന്നാൽ പ്രവാചകന്മാരുടെ പ്രത്യേകത കാര്യം, അവർ ഒരിക്കലും തന്നെ തങ്ങൾക്ക് പണഞ്ഞ തെറ്റിൽ പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരല്ല. അതിൽ നിന്നും അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാകുന്നു. 141-ാമത്തെ വചനം, ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ. ഫസാഹമ, എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ഫകാന, അപ്പോൾ ആകുന്നു. മിനൽ മുദ്ഹദീൻ, തോൽപ്പിക്കപ്പെട്ടവരിൽ, പരാജയപ്പെട്ടവരിൽ. അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ അതിൽ അദ്ദേഹം പരാജിതരിൽ പെടുകയും ചെയ്തു. ഐ ഇഖ്തറ മഅ റുക്കാബി സഫീന ഫഖറജ സഹ്മു യൂനുസ് അലൈഹിസ്സലാം. ആ കപ്പലിൽ ഭാരം അധികമായപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് നറുക്കെടുപ്പിലൂടെ കുറച്ചാളുകളെ പുറത്താക്കാം. അങ്ങനെ നറുക്കെടുത്തപ്പോൾ അതിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയും ഉണ്ടായിരുന്നു. ഐ മഗ്ലൂബീന ബിൽ ഖർഅ, ആ നറുക്കെടുപ്പിൽ നറുക്കെടുത്തപ്പോൾ അതിൽ പരാജയപ്പെട്ടവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമായിരുന്നില്ല നറുക്കെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ടവർ, അവരിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു എന്നാണ്. മിനൽ മുദ്ഹദീൻ എന്ന ബഹുവചന രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അന്ന ഹാദിഹി സഫീന അൽ മഷ്ഹൂന ലമ്മ കാനത് ഫി അർദിൽ ബഹരി വഹിയ മംലൂഅത്തുൻ വസാറത്ത് ഫി ലുജ്ജത്തിൽ ബഹരി സഖുലൽ ഹംല് വഇദാ സഖുലൽ ഹംല് ഫലാ ബുദ്ദ മിൻ അഹദി അംറൈൻ. ആ കാലത്ത് ഇങ്ങനെ കപ്പലിൽ ഭാരം കൂടിയാൽ അവർ രണ്ടാൽ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഇമ്മ അൻ യുഖഫിഫൽ ഹംല് വ ഇമ്മ അൻ യുഗ്രിഖൽ ജമീഅ്. രണ്ടാലൊരു കാര്യമാണ് ചെയ്യാൻ കഴിയുക, ഒന്നുകിൽ കുറച്ചാളുകളെ പുറത്താക്കി അതിലെ ഭാരം കുറക്കുക, അതല്ലെങ്കിൽ പിന്നീട് എല്ലാവരും ഒന്നിച്ച് മുങ്ങുക. വലാ ഷക്ക അന്ന തഖ്ഫീഫൽ ഹംല് ഔ മിൻ ഗർഖിൽ ജമീഅ് ലിഅന്ന ഇദാ ഖഫഫൽ ഹംല് നജാ മൻ ബഖിയ. അവർ പ്രയോഗിച്ചത് കുറച്ചാളുകളെ പുറത്താക്കിയാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടുമല്ലോ, അതിനുവേണ്ടിയാണ് ഈ തരത്തിൽ നറുക്കെടുപ്പ് നടത്തിയത്. വൈദാ ബഖൽ ഹംല് അലാ മാഹുവ അലൈഹ് അഗറഖൽ ജമീ. മറിച്ച് ആ ഭാരം ആരെയും പുറത്താക്കാതെ അത് കുറക്കാതിരുന്നാൽ എല്ലാവരും ഒന്നിച്ച് മുങ്ങിപ്പോകും. വ ബഖാ ഉൽ ബഅദ് ഔലാ മിൻ ഹലാക്കിൽ കുല്ല്. എല്ലാവരും ഒന്നിച്ച് മുങ്ങി മരിക്കുന്നതിനേക്കാൾ ഭേദം, കുറച്ചാളുകളെ പുറത്താക്കിയാൽ മറ്റുള്ളവർ രക്ഷപ്പെടലായിരിക്കുമല്ലോ. വഹാദ അംറുൻ അഖിലിയുൻ, അതാണ് ബുദ്ധിപരമായ കാര്യം. ഫഖ്തറഉ ഇദ് ലൈസ ഇൽഖാഉ ബഅദുഹും ഫിൽ ബഹ്ർ ഔലാ മിൻ ഇൽഖാഇൽ ആഖർ ഫലാ സബീല ഹീനഇദിൻ ഇല തഖല്ലുസി മിൻ ഹാദിഹിൽ മുഷ്കില ഇല്ലാ ബിൽ ഖർഅ. അവരുടെ മുമ്പിൽ അങ്ങനെ പുറത്താക്കാൻ ഉള്ളൊരു മാർഗമായി അവർ കണ്ടത് നറുക്കെടുപ്പായിരുന്നു. അതാണ് ഖുർആൻ ഫസാഹമ, അങ്ങനെ നറുക്കെടുത്തു. ഫകാന മിനൽ മുദ്ഹദീൻ, അദ്ദേഹം പരാജിതരിൽപ്പെട്ടു എന്ന് പറഞ്ഞത്. ഇഖ്തറഉ അയ്യുഹുമുല്ലദി യുൽഖാ വമിനൽ മഅലൂം അന്നനാ ഇദാ അലിംനാ മൻ യുൽഖാ അലിംനാ മൻ യബ്ഖാ വലിഹാദാ ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാഹുവിൻ്റെ പ്രയോഗത്തിൽ അവിടെ പരാജയപ്പെട്ടവരിൽ അദ്ദേഹം പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ആരാണ് പരാജയപ്പെട്ടവരെന്നും അല്ലാത്തവരും ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫസാഹമ ഫകാന മിനൽ മുദ്ഹലീൻ എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വഹാദ യദുല്ലു അല അന്നൽ ഖർആ അസാബതുഹു വ അസാബതു ഗൈറഹു അയ്ദൻ. ആ നറുക്കെടുപ്പിൽ നറുക്ക് വീണത് അദ്ദേഹത്തിന് മാത്രമായിരുന്നില്ല, അത് മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ആ പായക്കപ്പൽ കാറ്റിൽ പെട്ടുകൊണ്ട് അപകടാവസ്ഥയിലായപ്പോൾ ആ കപ്പലിലെ യാത്രക്കാർ നറുക്കെടുക്കാൻ തയ്യാറായി. ലിതഖ്ഫീഫിൽ ഹമൂല ഖൗഫൽ ഗർഖി, ഭാരം കുറക്കാൻ വേണ്ടി, കാരണം അല്ലെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഫകാൻ യൂനുസ് മിനൽ മഗ്ലൂബീൻ, അങ്ങനെ പരാജയപ്പെട്ടവരിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയും ഉൾപ്പെട്ടു. 142-ാമത്തെ വചനം, ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ഫൽതഖമഹു, അങ്ങനെ അദ്ദേഹത്തെ വിഴുങ്ങി. അൽ ഹൂതു മത്സ്യം, വഹുവ അദ്ദേഹം ആയിരിക്കെ, മുലീം ആക്ഷേപ വിധേയൻ. ഐ ആതിൻ ബിമാ യുലാമു അലൈഹി വഹുവ ഹജ്റുഹു ഖൗമഹു. അദ്ദേഹം ആക്ഷേപ വിധേയനായി എന്ന് പറഞ്ഞത് തൻ്റെ ജനതയെ അദ്ദേഹം അവരെ വിട്ടു പോന്നു എന്നതാകുന്നു. ദൂന അൻ യഅ്ദന ലഹു റബ്ബു, അല്ലാഹു അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ. ലിദാലിക യജിബു അല ദാഇയ ഇദാ കാന ഫീ മകാനിൻ മാ യദുഉ ഫീഹി നാസ് ഇലല്ലാഹ്. അത് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർക്ക് ഒരു വലിയ പാഠം നൽകുന്ന കാര്യമാണ്. ആ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്നതിനിടക്ക് ജനങ്ങൾ അത് സ്വീകരിക്കുന്നില്ല, ജനങ്ങൾ ആ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്ന് കാണുമ്പോൾ ആ പ്രദേശം വിട്ടുകൊണ്ട്, ആ ജനതയെ വിട്ടുകൊണ്ട് പോവുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. വ ബദാലഹു അൻ യുഗയ്യിറൽ ബീഅ يجب عليه الا يستعجل بتغيير البيئه حتى يستخير الله تعالى فيقسم الله له الخير. അങ്ങനെ തന്റെ മുമ്പിൽ അത്തരമൊരു അഭിപ്രായം വന്നാൽ ആ പ്രദേശം വിട്ടു പോകണോ അതല്ല അവിടെ തന്നെ തുടരണോ എന്ന ഒരു ചിന്ത വന്നാൽ അല്ലാഹുവിനോട് അഭിപ്രായം ആരായുന്ന ഇസ്തിഖാറത്ത് നടത്തുകയും അങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ ഇസ്തിഖാറത്തിന് നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഒരു നല്ല വഴി അള്ളാഹു കാണിച്ചു തരും. വല്ലാഹു തആല യഖൂൽ, അള്ളാഹു പറയുന്നു, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ഏതാണ് ഖൈറ് എന്നതും ഏതാണ് ഷർറ് എന്നതും അള്ളാഹുവാണ് നന്നായി അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നവരല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ സംഭവത്തിൽ നിന്ന് നാം ഓരോരുത്തരും പാഠം പഠിക്കേണ്ടതുമാണ് ഈ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നാം ഏവർക്കും തൗഫീഖും സന്മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനുമുള്ള എല്ലാ നിലക്കുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 140-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 142 കൂടിയ വചനങ്ങളുമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 12 അധ്യായമായ സൂറത്ത് യൂസുഫിലെ 78 മുതൽ 98 വരെയുള്ള വചനങ്ങൾ മധുരമായി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് വദീർ അൽ യമാനി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
5: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
5: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
5: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
5: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
5: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
5: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിലുള്ള അറിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തി വരുന്ന ഖുർആൻ ടെലിക്വിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ആയിഷ എവിടുന്നാ വിളിക്കുന്നത്?
8: കാസർഗോഡ്.
7: കാസർഗോഡ്. ആമിനന്റെ ഇത്താത്തയാണോ? ആ മാഷാ. എത്രാം ക്ലാസ്സിലാണ് ആയിഷ പഠിക്കണേ? ഫിഫ്ത്തിലാണ് അല്ലേ? ഓക്കെ. ആയിഷ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
8: ആയിഷ
7: കുറാണ്ട് ലീഗ്സ് വിളിച്ചിട്ടുണ്ട് അല്ലേ? മാഷാ. ആയിഷക്ക് ഇതിനു മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഏതൊക്കെ എത്ര സൂറത്തുകള് പഠിച്ചിട്ടുണ്ട് ആയിഷ? അഞ്ച് ജ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാ ബർക്കലോഫിക്. ഓക്കെ, അപ്പൊ ആയിഷ ഭയങ്കര കോൺഫിഡൻസിലാണ് അല്ലേ? പന്ത്രണ്ട് സമ്മാനം വാങ്ങിയിട്ടില്ലേ? പതിനൊന്ന് വാങ്ങിയില്ലേ? ഈ പ്രാവശ്യം വാങ്ങണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കട്ടെ. ഞാൻ ഇതുവരെ ആയിഷനെ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻഷാല്ലാ, അപ്പൊ നമുക്ക് റെഡിയാക്കാം. സാധാരണ 10 അല്ലെങ്കിൽ 5 മേലെ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ടഫാക്കലുണ്ട്. അപ്പൊ ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ആയിഷനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കണം. ഓക്കെ,
8: എങ്ങനെ
7: എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ, ഏതൊക്കെ ജ്യൂസ് എന്നാ ചോദിക്കല് സാധാരണ? ഒന്ന് രണ്ടു അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കണത് ഒരു ചോദ്യം തബാറക്ക ജ്യൂസ് എന്ന്, പിന്നെ ഖദിസമിയ ഖാലഫം ആ ജ്യൂസുകളല്ലേ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോ ഇങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം തബാറക്ക ജ്യൂസ്, രണ്ടാമത്തെ ചോദ്യം ഖാലഫമ ജ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഹാമിൻ ജ്യൂസ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, അതേപോലെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും പറയണം. വളരെ ടഫ് ആയി കേട്ടോ. എങ്ങനെ? അതെ, ഹാമിൻ ജുസൂന്ന് ഇതേപോലെയാണ് ചോദിക്കുക, കാലഫമീന്ന് ഇതേപോലെ ചോദിക്കുക. പതിനൊന്നെണ്ണം വാങ്ങിയില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ആരും സഹായിക്കാൻ അടുത്തില്ലല്ലോ?
9: ലൗവാഹത്തുൽ عليها 19.
7: ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് ആയിഷ? ബാക്കി ഓതൂല, മൂന്ന് ആയത്തുകൾ ഓതുള്ളൂ. لا تبقي ولا تذر لواحة للبشر عليها 19.
9: ജ്യൂസാണ്.

0: ഇന്ത്യയെ കിട്ടണില്ലേ?
1: ചൂടാ. കുറച്ച് ദിവസമായി എനിക്കിപ്പോ കുറാൻ പഠിക്കുന്നുണ്ട്, അപ്പോ ഇതിലേക്ക് ഡവറാക്കാൻ സമയം കിട്ടിയില്ല.
0: അപ്പൊ ആയിഷല്ലേ പറഞ്ഞത് തബാറക് ജൂസ് എന്ന് ചോദിക്കാന്ന്?
1: നാലും അഞ്ചും ഇപ്പൊ ഞാനത് ദൗറ ചെയ്തോണ്ടേ.
0: ഓക്കെ, എന്നാ അമ്മ ജൂസ് എന്നും
1: ഉസ്താനും
0: ഹാമിയും ജൂസ് എന്നും കാലഫും ജൂസ് എന്നും ചോദിക്കാം.
1: ഓക്കെ.
0: ഹാമിയും ജൂസ് എന്നാണ് ചോദ്യം.
1: ഹാമിദ്
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضلا من الله ونعمه والله عليم حكيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ ഹുജറാത്ത്. മഷാല്ല, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ആയത്ത് ഏതാ? മാഷാല്ലാ ബർക്കല്ലാഹു ഫീക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് ഖാലഫമ ജുസൂന്നു, ഒന്ന് അമ്മ ജുസൂന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് ആയിഷക്കറിയാം. സൂറത്ത് ഏതാ? സൂറത്തൂർ. ഓക്കെ, അതല്ല ചോദ്യം. അതിൻ്റെ അവസാനത്തെ ആയത്തും ആയിഷക്ക് അറിയാം. ഏതായത്? സൂറത്ത് തൂറിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് ആയിഷ? സൂറത്ത് ഫുള്ള് ഓതി വെക്കാണോ? ومن الليل فسبحه
1: وأدبار النجوم.
0: ഓക്കെ, മാഷാ ബാരക്കല്ലാഹു ഫീക്. അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം അറിയാന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലേ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓദ്യ ആയത്തുണ്ടല്ലോ, തനാസഅൂന ഫീഹാ കഅ്സൻ. ആ ആയത്ത് ഏത് പേജിലാണ്? ആ ആയത്തിലുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്?

0: أفسحر هذا أم أنتم لا تبصرون؟
1: മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്. അപ്പൊ വെറുതെ കിട്ടിയതല്ലേ 11 എണ്ണം അല്ലേ? ഓക്കെ മാഷാല്ലാ. അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതണം, അതേപോലെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തും പറയണം. ഓക്കെ, അമ്മ ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين وإن عليكم لحافظين أذان آية آية إيه سورة لنا അല്ല
0: അല്ലേ?
1: ഒന്ന് ആലോചിക്കൂ.

0: സമയം വളരെ കുറവാണ്. ഐഷ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സൂറ ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഓക്കെ, അത്രക്ക് ഉറപ്പല്ലേ? ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم. سورة انفطار ആണ്. وإن عليكم لحافظين എന്നുള്ള ആയത്ത്. ഓക്കെ, ഇന്നൽ അബ്റാറ ലഫി നഈം എന്ന് രണ്ട് സൂറത്തിലുണ്ട്, ഇൻഫിത്വാറിലുണ്ട്, മുത്തഫിഫീനിലുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമ കാതിബീൻ, മുത്തഫിഫീൻ്റെ തൊട്ട് മുമ്പത്തെ സൂറത്താണ് ഇൻഫിത്വാർ. ഓക്കെ ആണോ? ആ, അപ്പോൾ ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഓക്കെ, സാറില്ല, ഇൻഷാല്ല അടുത്ത ഞായറാഴ്ചയും ചാൻസ് ഉണ്ട്. ഇൻഷാല്ല ഇനിയും എന്താ പറയുക, എല്ലാ ഞായറാഴ്ചയും വിളിക്കണം, എല്ലാ ഞായറാഴ്ചയും സമ്മാനം വാങ്ങുമെന്ന് എനിക്കറിയാം. ഇനിയും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, 5 ജുസ് എന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ല 5 ജുസ് എന്നും ചോദിക്കാൻ പറയണം കേട്ടോ. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ 5 ജുസ് എന്നും ചോദിക്കാൻ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ ഇരിക്കണം. ഇൻഷാല്ല മഷാല്ല. എന്തായാലും എന്താ, ഹാമിം ജുസുവും ഖാലഫമ ജുസുവും വളരെ ഉഷാറാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഷാല്ല ബർക്കവഫീക്ക്. അമ്മ ജുസുവും ക്ലിയർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കി തബാറക് ജുസ് ആണെങ്കിലും ഖദ്സിമ ജുസ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ല ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ല ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്മി. ഓക്കെ, അസ്മി എവിടുന്ന് വിളിക്കണത്? ഗുരുവായൂർ. ഓക്കെ, മഷാല്ല. അസ്മി എത്രാം ക്ലാസ്സിലെ അസ്മി പഠിക്കണത്? മൂന്നാം ക്ലാസ്സിൽ അല്ലേ. മദ്രസയിൽ പഠിക്കണ്ടോ? മദ്രസയിൽ എത്രയില്ല? മദ്രസയിലും മൂന്നിലാണ്, സ്കൂളും മൂന്നിലാണ് അല്ലേ. മഷാല്ല ബറക്കല്ല. ഈ പ്രോഗ്രാമിലേക്ക് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ അസ്മി? ആദ്യമായിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോ പ്രോഗ്രാം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ജുസ് എന്ന് 3 ചോദ്യങ്ങൾ അസ്മിനോട് ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, ഉമ്മനോട് ചോദിക്കാനൊന്നും പറ്റൂല, അസ്മി ഉത്തരം പറയണം. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ല പീസറേഡിൽ നിന്നുള്ള ഒരു സമ്മാനം അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ആദ്യമായിട്ട് വിളിക്കാനതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. മഷാല്ല. അസ്മിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മി? മഷാല്ല. ആ, ഇപ്പൊ അടുത്ത് ആരൊക്കെ ഉണ്ട്? എങ്ങനെ?
1: ഉമ്മക്കിണ്ട്, ഉപ്പുണ്ട്, ഇക്കാരിണ്ട്, മാമിയുണ്ട്, ഉമ്മമ്മ, പൂപ്പയുണ്ട്.
0: മാഷാ മാഷാ. ഇപ്പൊ അടുത്താരുള്ളത്?
1: അടുത്ത് ഉമ്മ.
0: ഉമ്മണ്ട്. ഓക്കെ മാഷാ. അസ്മിക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം അസ്മി? ബുറൂജ് വരെ അറിയാം അല്ലേ, സൂറത്തു നാസ് മുതൽ അല്ലേ. ഓക്കെ മാഷാ, ബറക്കല്ലാ ഫീക്ക്. അപ്പോ സൂറത്തു നാസ് മുതൽ ബുറൂജ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാം. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ ഉമ്മച്ചിനെ നോക്കരുത്, അല്ലെങ്കിൽ താത്തേനെ നോക്കരുത്, അസ്മിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, അതിന് ഉത്തരം പറയാം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ചോദിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക, ഞാനൊരായത്തോതും ആ ആയത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ടായത്തോതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الإنسان ما لها يومئذ تحدث أخبارها باقي لا ആ സൂറത്തിലുള്ള ആയത്തുകളൊന്ന് ഓതു അസ്മി.
1: ബിഅന്ന റബ്ബക ഔഹലഹ യൗമ ഇദിൻ തുഹദ്ദിസു
0: അല്ല, അത് തൊട്ട് മുമ്പത്തെ ആയത്താണ്. ബിഅന്ന റബ്ബക ഔഹലഹ യൗമ ഇദി യസ്ദുറു
1: യസ്ദുറുന്നാസു അഷ്ടാത ലിറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്
0: ണോ ഷെറാണോ? ഖൈർ ഉറപ്പാണോ? മാറുവോ? ഇല്ല. ഓക്കെ ആ ഓദിക്കോ. ഫമയ്യാമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയ്യറ മാഷാ ബറക്കല്ലാഹു ഫീക്ക്. ഇനി അസ്മി, അത് ഏതാണ് സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? ആ സൂറത്തു സൽസലയാണ്. മാഷാ ബറക്കല്ലാഹു ഫീക്ക്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താണ് അസ്മി? മാഷാ ബറക്കല്ലാഹു ഫീക്ക്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം, മനസ്സിലായോ? ഇത്രയും സിമ്പിളായിരിക്കും നമ്മുടെ പ്രോഗ്രാം. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലേ അസ്മിക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും ഉമ്മച്ചിനെ നോക്കരുത് കേട്ടോ, തെറ്റിക്കൂട്ടാവുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ.

0: اوكي. ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين. باكي ودنو ഒന്നുകൂടെ അത് തന്നെയാണ് സൂറത്ത്, അത് തന്നെയാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ
1: ജഹീം ثم لترونها عين اليقين ثم لا ثم لا
0: ثم لا പോരട്ടെ, അത് തന്നെ. സുമല തു
1: തുഹദ്
0: സുമല തുസ്
1: ലതുമല തുസ്അലിന്ന യൗമഇദിം അനിൽ നഈം.
0: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഓദ്യത് വളരെ ഉഷാറായിട്ടുണ്ട് അസ്മി. അതേതാണ് സൂറത്ത് അസ്മി? തക്കാസു. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. രണ്ട് ചോദ്യവും വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ഓതി അവസാനം.

0: يحسب أن ماله أخلده كلا لينبذن في الحطمة. آيتين باكيو ده.
1: وما أدراك ما الحطمة، نار الله الموقدة التي تطلع على الأفئدة.
0: كينيا
1: الذي
0: التي تطلع على الأفئدة باكين ده
1: إذا
0: التي تطلع على الأفئدة إنها
1: إنها عليهم مؤصدة في عمد ممددة.
0: ما شاء الله بارك الله فيك. എങ്ങനെയുണ്ട് അസ്മി, മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇത്രയുള്ളൂ നമ്മൾ പ്രോഗ്രാം, മനസ്സിലായോ? അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാം ഇവിടെ നടക്കും ഈ സമയത്ത്, 4 മണി ടു 6 മണി വരെ. അപ്പോൾ ഓരോ കുട്ടികൾ വിളിക്കും, ചില കുട്ടികളൊക്കെ 12, 13 ഒക്കെ സമ്മാനം വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ അസ്മിക്ക് എന്തായാലും ഇനിയൊരു സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ഈ നമ്പർക്ക് വിളിക്കാം. അപ്പോൾ തിരക്കുണ്ടാവും ചില സമയത്ത്, അപ്പോൾ വിളിച്ചോണ്ടിരിക്കാം. അപ്പോൾ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ വേറെ ഉസ്താദ്മാരുണ്ടാവും, ഒരു ചോദിക്കും, അമ്മ ജൂസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇൻഷാല്ല ഇനിയും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബഖറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

0: أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇന്നാമനു എന്നല്ല പറയുക, ഫഇൻ അ. സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി മാ ആമൻതു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ആമൻതും ബിഹി, സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫാ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതും ബിഹി ഫഖദിഹ്തദൗ, ശ്രദ്ധിക്കണം, ഫഖദിഹ്തദൗ ഫഖദിഹ്തദൗ, ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വ ഇൻ തവല്ലൗ, സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ നൂനിന് ഷദ് മണിക്കണം. ഹും ഫി, ഹും ഫി, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഹും ഫി, ഹും ഫി ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ്, ഖാഫ് ശരിക്കും കേൾക്കണം. ഫസയക്ഫീകഹുമുല്ലാ, ഫസയക്ഫീകഹും, ഫസയക് യക് ഫസയക്ഫീകഹുമുല്ലാ وهو السميع العليم. سميع عليم, രണ്ടും ആയിനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, അസ്സമീഉൽ, വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ, സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ സാ സ്രീ സു എസ്, സിബ്ഗ, സിബ്ഗ, ഗൈന്, തൊണ്ടയുടെ മുഗൾ ഭാഗം. സിബ്ഗത്തുല്ലാഹ് നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ, ഇങ്ങനെ വമൻ അഹ്സനു ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ്, ഗൈന്, ബഇന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുൻ, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗത്തുൻ വനഹ്നു ലഹു, വനഹ്നു ഹ, തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ, ഐൻ, ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹാജ്ജൂനനാ, ഖുൽ ഖാഫ്, ഖുൽ ഖുല്ലതു, എങ്ങനെ ഓതരുത്, ഖാഫ്, ഖാ ഖീ ഖു അഖ്, ഖുൽ, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹാ, തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുഹാജ്ജൂനന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ, അതുമാത്രമല്ല, ഇത് അതുഹാജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസക്കൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ, ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
0: അതുഹാജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും.
1: ബാഇന് ബൊമ്മാണ്, ശ്രദ്ധിക്കണം.
0: വലന അഅ്മാലുന വലന,
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
0: അഅ്മാലുന വലക്കും അഅ്മാലുക്കും വലക്കും അഅ്മാലുക്കും.
1: ഇവിടെയൊക്കെ ഹംസയും അയിനും അടുത്തടുത്താണ് ഉള്ളത്, മഹ്റജിലും അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം,
0: അഅ്മാലുന വലക്കും അഅ്മാലുക്കും അഅ്മാലുക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ
1: മുഖ്ലിസൂൻ, ഖാ സാദ്. ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്.

0: ربكم ونحن له مخلصون. سورة البقرة إلى 137, 138, 139 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ ഷൂറയിലെ 105 മുതൽ 159 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദാരിയാത്തിലെ 1 മുതൽ 23 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്വസരി. വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله
1: الله أكبر.
0: الله أكبر
1: الله أكبر. الله أكبر.

0: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നിസായിലെ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر

وازدجر فدعا ربه أني مغلوب فانتصر

ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر

محتضر فنادوا صاحبهم فتعاطى فعقر فكيف كان عذابي ونذر

ونهر في مقعد صدق عند مليك مقتدر.

فبأي آلاء ربكما تكذبان؟

إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف

وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة

بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم

الله ورسله ذلك فضل الله يؤتيه من يشاء والله

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിന്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത.

സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 25. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇൻ അദരി, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ, അടുത്തതോ. മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജഅലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ. ലഹു റബ്ബി, അതിന് എന്റെ റബ്ബ്. അമദ, ഒരു ദീർഘമായ കാലാവധി.

0: പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ? അതല്ല എന്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26. വാക്കർത്ഥം: ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലായുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അല ഗൈബിഹി, അവന്റെ അദൃശ്യത്തെപ്പറ്റി. അഹദൻ, ഒരാൾക്കും.
1: عالم الغيب فلا يظهر على غيبه احد.
0: അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ, എന്നാൽ തന്റെ അദൃശ്യ കാര്യങ്ങളെ പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. വചനം 27. വാക്കർത്ഥം: ഇല്ല മനിർത്തദ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ. മിർ റസൂലിൻ, വല്ല റസൂലും ദൂതരിൽ നിന്ന്. ഫ ഇന്നഹു, ഇനി അദ്ദേഹമോ, എന്നാൽ അദ്ദേഹമാകട്ടെ. യസ്ലുക്കു, അവൻ പ്രവേശിപ്പിക്കും, ഏർപ്പെടുത്തും. മിംബൈനിയദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ. ഒമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും. റസ്വദ, പാറാവുകാരെ, വീക്ഷിക്കുന്നവരെ.

അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ. എന്നാൽ അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28. വാക്കർത്ഥം ലിയ അലമ, അവൻ അറിയുവാൻ വേണ്ടി. അൻ കദ്, ഉണ്ട് എന്ന്. അബ്ലഗു, അവർ എത്തിച്ചു. റിസാലാത്തി.

ദൗത്യങ്ങളെ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. വ അഹാത്ത, അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണമായി അറിയുകയും ചെയ്തിരിക്കുന്നു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ ഉള്ളതിനെ. വ അഹ്സ, അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു, തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവേയും. അദദ, എണ്ണം, എണ്ണത്താൽ.

0: അവർ തങ്ങളുടെ റബ്ബിന്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ അഥവാ അല്ലാഹു വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പൂർണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവന്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവന്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൽ നംല് 65ാം വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50ാം വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയു കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാലു മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്നു പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ദുൽ ഖുർആൻ സൂറ അഹ്സാബ് വചനം 73 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ അവസാനത്തെ ആയത്താണ് ഇൻഷാല്ലാ 73-ാമത്തെ ആയത്ത്. ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

والمشركين والمشركات മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്. എളുപ്പമുള്ള ഭാഗമാണ്.

0: ഇതോടുകൂടി സൂറത്തുൽ അഹ്സാബ് അവസാനിക്കുകയാണ്. സൂറത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണം. പുതിയ അധ്യായം പഠിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ അത് തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളിലേക്ക് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 135-136 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. വഖാലു കൂനു, വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കൂനു ഹൂദൻ, ഹ ഹി ഹു എ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹൂദൻ, ഹൂദൻ ഔ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്ക് ഉച്ചരിക്കണം. ഹൂദൻ, ഹൂദൻ ഔ. ഔ നസാറ, ഔ നസാ, നസാറ നസാറ എന്നല്ല, സ്വാദാണ്, നസാ നസാ നസാറ. തെഹ്തെതു, തെഹ്തെതു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തെഹ്തെതു ഖുൽബൽ ഖാഫ്, ഖുൽബൽ മില്ലത, ഖുൽബൽ മില്ലത ഇബ്രാഹീമ. ഇബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ ഹനീഫൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹനീഫ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക, മദ് ഇവദ് എന്നതിൻ്റെ പേര്. നിർത്തുമ്പോൾ ഹനീഫ കൂട്ടി ഒതുകയാണെങ്കിൽ ഹനീഫ വമ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹനീഫ വമ. വമ കാന മിനൽ മുശ്രിക്കീൻ, മുഷ് ഷീനിനെ പരത്തി ഉച്ചരിക്കണം. മുശ്രിക്കീൻ, മുശ്രിക്കീൻ. ഖൂലു ആമന്ന ഖാഫ്, ഖൂലു. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖൂലു ആമന്ന, ആമന്ന നൂൻ ശദ്ദ് മണിക്കണം. ബില്ലാഹി വമാ ഉൻസില, മദ് മുൻഫസിൽ. വമാ ഉൻസില, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഉൻസില നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. ഉൻസില ഇലൈന വമാ ഉൻസില ഇല, വമാ ഉൻസില. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ, അതുപോലെ മണിക്കൽ, ഇഖ്ഫാ ബിഗുന്ന, വമാ ഉൻ നീട്ടലും മണിക്കലും. ഒന്ന് മദ് മുൻഫസിൽ, മണിക്കൽ, മദ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇല ഇബ്രാഹീമ, ഇവിടെ മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. ഇല ഇബ്രാഹീമ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇബ്രാഹീമ ബ ശരിക്ക് കേൾക്കണം. വ ഇസ്മാഇല ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ ഹ, തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം. ഖാ. വ യഅഖൂബ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഈ പറയുന്നതിലാണ് നമുക്ക് അബദ്ധങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. വ യഅഖൂബ വൽ അസ്ബാഖ്, ഇവിടെ അസ്ബാഖ് വഖഫ് ചെയ്യുമ്പോൾ അസ്ബാഖ് രണ്ടോ നാലോ ആറോ ഹർക്കത്ത് വരെ നീട്ടാം. അതുപോലെ ത ശരിക്കും കേൾക്കണം, ഖൽഖലയുടെ അക്ഷരമാണ് ത, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, ഇതൊക്കെ ഒരു സിഫത്തുകളാണ്. അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അസ്ബാഖ്. വമാ ഊതിയ മൂസ, മദ് മുൻഫസിൽ. വമാ ഊതിയ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ മൂസ, ഊതിയ യ എന്നാണ്, യാഇന് ഫത്ഹുണ്ട്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വമാ ഊതി മൂസ എന്നല്ല, വമാ ഊതിയ മൂസ വഈസ, വഈസ ഐൻ. വമാ ഊതിയ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ, ഇവിടെയും യാഇന് ഫത്ഹാണ്, ഊതിയ എന്ന് തന്നെ പറയണം. വമാ ഊതിയ നബിയൂന, നൂൻ ശദ്ദ് മണിക്കണം. അൻ നബിയൂന മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം.
മിൻ റബ്ബിഹിം എന്നല്ല പറയുക, മിർ റബ്ബിഹിം. ലാ നുഫരിഖു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നുഫരിഖു റാഇന് ശദ്ദുണ്ട്, പലപ്പോഴും ശദ്ദുണ്ടെങ്കിൽ ചില ആളുകൾ നുഫറി എന്ന് പറയും, അങ്ങനെയല്ല. നുഫരിഖു അവിടെയും തർഖീഖ്, ശദ്ദുണ്ടെങ്കിലും തർഖീഖാണ്, അഥവാ നേർപ്പിക്കുകയാണ് വേണ്ടത്, പക്ഷേ ശദ്ദി നൽകിക്കൊണ്ടായിരിക്കണം. നുഫരിഖു നുഫരിഖു നുഫരിഖു ബൈന അഹദിൻ മിൻഹും ബൈന അഹദിൻ തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ വനഹ്നു ശ്രദ്ധിക്കുക മുസ്ലിമൂൻ മദ്ദ ആരിദ സുക്കൂൻ ഒന്നുകൂടെ ഓതാം

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു

0: ുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ

0: രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്ത് 25 വചനം മുതൽ 54 വരെ വചനങ്ങളും സൂറത്തു സുഹ്റുഫ് അവസാനം വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

أو يوبقهن بما كسبوا ويعف عن كثير.

وجزاء سيئة سيئة مثلها فمن عفا

طرف خفي. وقال الذين آمنوا إن الخاسرين الذين خسروا

وكم أرسلنا من نبي في الأولين

وإذا بشر أحدهم بما ضرب للرحمن مثلا ظل وجهه

ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا

أَمْ أَبْرَمُوا أَمْرًا فَإِنَّا مُبْرِمُونَ.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസിലത്ത് 25 മുതൽ 54 വരെ വചനങ്ങളും സൂറത്തു സുഹ്റുഫ് മുഴുവനായും. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനെ മലയാളത്തിൽ വിരചിതമായ തഫ്സീറാണ് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
4: വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നു വരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും
5: വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട
4: സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു,
5: വലാ യുഹീത്തൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാത്തി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. സൂറത്തുൻ നംല് 65. വചനം പറയുക, അള്ളാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50. വചനം പറയുക, അള്ളാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നു വേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയു കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ 4 മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 2 വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയ കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ 4 മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻകദ് അബ്ലഗു, തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അള്ളാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും അമീനുൻ ദീ കൂവത്തിൻ ഇന്ദതിൽ അർഷി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തുരക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോക സൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അല്ലാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവിക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണുതാനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പമാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്. ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹിയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹിയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.
3: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ തഫ്സീർ അമാനിയിൽ നിന്നുള്ള വിശദീകരണമാണ് നാം കേട്ടത്.
6: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

آمين.

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി പാരായണം ശരി ചെയ്യുന്നതിന് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ 137 മുതൽ 141 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 137 മുതൽ 141 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: لفي
1: إن الحمد لله، نحمده ونستعينه ونستغفره، ونؤمن به ونتوكل عليه، وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. إلا عباد الله المخلصين، وتركنا عليه في الآخرين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 128-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം നാം വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പങ്കുചേർത്തതുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വം സ്വീകരിക്കാത്തതുകൊണ്ട് അവൻ നരകശിക്ഷ നൽകുന്ന പാരത്രികമായ നാശത്തിൽ അകപ്പെടുന്ന ആളുകളെക്കുറിച്ചായിരുന്നു 127-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇല്ല ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധിയാക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട അടിയാന്മാർ ഒഴികെ. അവിടെ ആരാണ് ഈ ആളുകളെന്ന് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലദീന അഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി വ അഖ്ലസു അൽ ഇബാദത ലില്ലാഹ്. അല്ലാഹു ഇഖ്ലാസ് നൽകിയ, അതുവഴി ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കിയ, അല്ലദീന അബദുല്ലാഹ വലം യുശ്രികു ബിഹി ഷൈആ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അവനെ ആരാധിച്ച ആ ആളുകളാകുന്നു ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഉലൈക ഫീ ജന്നാത്തിൻ നഈം, ആ ആളുകൾ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇല്ല ഇബാദല്ലാഹി അല്ലദീന അഖ്ലസു ദീനഹും ലില്ലാഹ്, കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയ അവൻ്റെ അടിമകളൊഴികെ, ഫഇന്നഹും നാജൂന മിൻ അദാബി, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കും. ആ ആളുകൾ തങ്ങളുടെ മതം, തങ്ങളുടെ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയ ആളുകളാകുന്നു എന്നർത്ഥം. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ അൽ മുവഹ്ഹിദീന മിൻഹും, തൗഹീദ് സ്വീകരിച്ച, അള്ളാഹുവിൻ്റെ ഏകത്വം കലർപ്പില്ലാത്ത ശുദ്ധ തൗഹീദ് സ്വീകരിച്ച ആളുകളൊഴികെ. ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, സഹോദരന്മാരെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് മോചിതരാകുന്നത് അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാത്ത തൗഹീദ് അത് സ്വീകരിച്ച ആളുകൾ മാത്രമായിരിക്കും. അതല്ലാത്ത, ശിർക്ക് ചെയ്ത, ശിർക്കിൻ്റെ അംശങ്ങൾ വിശ്വാസത്തിലും കർമ്മത്തിലും കലർന്ന അത്തരം ആളുകൾക്കായിരിക്കും കഠിന കഠോരമായ ശിക്ഷ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരിക. പലപ്പോഴും വിശ്വാസ കാര്യങ്ങളിൽ ശിർക്കിനെ ഭയപ്പെടണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഒരു നിലയിലും ശിർക്ക് കലരാൻ പാടില്ല. വിശ്വാസത്തിലായിരുന്നാലും കർമ്മത്തിലായിരുന്നാലും നാം ഏറെ ഭയപ്പെടേണ്ട കാര്യമാണ് ശിർക്ക് എന്ന് പറയുമ്പോൾ. സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മതപുരോഹിതന്മാർ പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്ന ആൾ അഥവാ മുസ്ലിമാണെന്ന് പറയുന്ന ആൾ ഷിർക്കിനെ പേടിക്കേണ്ടതില്ല എന്നാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ പോലും അഥവാ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച ആളുകൾ പോലും അവരുടെ ജീവിതത്തിൽ ഏറെ ഭയപ്പെട്ട കാര്യമായിരുന്നു ഷിർക്ക് എന്ന കാര്യം വിശുദ്ധ

0: ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആയിൽപ്പെട്ട ഒരു ദുആ, വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും വിഗ്രഹാരാധനയെ തൊട്ട് കാത്തു രക്ഷിക്കണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഷിർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ഭയപ്പെട്ടുവെങ്കിൽ ഏത് വിശ്വാസിക്കാണ്, ആർക്കാണ് എനിക്കൊന്നും ഷിർക്ക് പണയുകയില്ല, ഞാനൊന്നും ഷിർക്കിൽ അകപ്പെട്ടു പോവുകയില്ല എന്ന് നിർഭയപ്പെട്ടിരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആരെയെങ്കിലും അന്ധമായി വിശ്വസിച്ച് ഏതെങ്കിലും പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ അന്ധമായി സ്വീകരിച്ച് അവനവൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗരൂകരാകേണ്ടതാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഫഅഖ്ലസഹും മിനശ്ശിർക്ക് അൽ ഐ അല്ലദീന അഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി ഫഅഖ്ലസഹും മിനശ്ശിർക്ക്, അല്ലാഹു ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയവർ, മോചിപ്പിച്ചവർ. വമിൻ തക്ദീബിർ റുസുൽ, അതുപോലെ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുന്നതിൽ നിന്നും. വൽ ഉബൂദിയത്തി ഹുനാ ഉബൂദിയത്തുൻ ഖാസ്സ, ഇവിടെ അല്ലാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രത്യേക ദാസന്മാർ എന്നതാകുന്നു. അല്ലാഹു അവൻ്റെ ദാസന്മാരെന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഒന്ന്, എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാകുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ അല്ലാഹുവിലേക്ക് അവൻ ചേർത്തി പറയുമ്പോൾ അല്ലാഹു അനുഗ്രഹം ചെയ്ത, അല്ലാഹു വിശിഷ്ടരാക്കിയ, അല്ലാഹു പ്രത്യേകമാക്കിയ അടിമകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുക. അതാണ് ഇല്ലാ ഇബാദല്ലാഹി, അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉസൈമീൻ റഹ്മഹുല്ലാ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. അതായത് ഷിർക്കിൽ നിന്നും പ്രവാചകന്മാർ നിഷേധിക്കുന്നതിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയവരൊഴികെ എന്നർത്ഥം. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബയാനു അന്നൽ ഇബാദത്ത അൽ മുഖ്ലിസീന, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയോടുകൂടി ശുദ്ധഹൃദയരായ ആളുകൾ, ലാ യനാലുഹും അദാബ ഹാഉലാഇ ഫിൽ ആഖിറ, ഈ കൂട്ടരുടെ ശിക്ഷ, ഷിർക്ക് ചെയ്തവരുടെ ശിക്ഷ അവർക്ക് ബാധിക്കുകയില്ല. ഖത് അൻ, സംശയമലേശമന്യേ, ഗണ്യതമായും ഷിർക്ക് ചെയ്ത ആൾക്കാരുടെ ശിക്ഷ ഈ മുഖ്ലിസീങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വഫി ദുനിയാ ഫഇന്നഹു യൂഷിക്കു അൻ യഉമ്മല്ലാഹു തആല അസ്വാലിഹ വൽ ഫാസിദ്, ഒരു വേള ദുനിയാവിൽ വെച്ച് അല്ലാഹു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പൊതുവായി ശിക്ഷ നൽകിയേക്കാം. എന്നാൽ പരലോകത്ത് ആഖിറത്തിൽ അല്ലാഹു സത്യവിശ്വാസികൾക്ക്, മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് ശിക്ഷ നൽകുകയേയില്ല. എന്താണ് ദുനിയാവിൽ വെച്ച് വിശ്വാസിക്കും അവിശ്വാസിക്കും പൊതുവായി ശിക്ഷ നൽകാനുള്ള കാരണം? ഇദാ ഖസുറ സ്വാലിഹു ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ഒരു വിശ്വാസിയുടെ ബാധ്യതയായ നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന കാര്യത്തിൽ അവൻ കുറവ് വരുത്തിയാൽ. ഈ തഫ്സീറിൽ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. നാം ഓരോരുത്തരും നാം മനസ്സിലാക്കിയ സത്യസന്ദേശങ്ങൾ, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, സുന്നത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ബിദ്അത്തിൻ്റെയും ഷിർക്കിൻ്റെയും ഗുരുതരാവസ്ഥയെക്കുറിച്ച് നാം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ ചുറ്റും ഷിർക്കും ഖുറാഫാത്തുകളും അഥവാ അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും അഥവാ അനാചാരങ്ങളും അത് വ്യാപകമാകുന്നത് കാണുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നാം നമ്മുടെ സ്വന്തം കാര്യം മാത്രം പരിഗണിച്ചാൽ അല്ലാഹുവിൻ്റെ പൊതുശിക്ഷയിൽ നിന്ന് നാം സുരക്ഷിതരാവുകയില്ല എന്ന കാര്യം, അതാണ് ഈ വ്യാഖ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വ ഇന്നാസ ഇദാ റഔ അൽ മുൻകർ ഫലം യുഗയ്യിറൂഹു യൂഷിക്കു അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി, ആളുകൾ വെറുക്കപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും അതേപോലെ തന്നെ കുഫറും ഒക്കെ കാണുമ്പോൾ തങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ ആ തിന്മകൾക്കെതിരെ ആ മുൻകറിനെതിരെ ശബ്ദമുയർത്താതിരുന്നാൽ, അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ പൊതു ശിക്ഷ ഇറങ്ങാൻ അത് കാരണമായിത്തീരും എന്നത് ഈ വ്യാഖ്യാനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അസ്സനാഉ അലഹഉലാ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരാക്കപ്പെട്ട ആളുകൾ ദാസന്മാർ ഒഴികെ എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു ആ ആളുകളെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലദീന തബഉ റുസുല, ആരാണവർ? പ്രവാചകന്മാരെ പിൻപറ്റിയവർ. ലികൗനിഹിം ഇബാദൻ ലില്ലാഹി വ മുഖ്ലിസീൻ, അള്ളാഹുവിന് വഴിപ്പെട്ടവരായ നിലയിൽ നിഷ്കളങ്കരായി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു എന്ന കാരണത്താൽ അവരെ അള്ളാഹു പ്രശംസിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചില തഫ്സീറുകളിൽ ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. തുടർന്ന് 129-ാമത്തെ വചനം, വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. ഈ സൂറത്തിൽ തന്നെ മറ്റു പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ വചനം അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് കാണാൻ സാധിക്കും. വതറക്നാ, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ. ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ. സൽ കീർത്തി, നല്ല പേര് നാം ബാക്കിയാക്കുകയും ചെയ്തു. വജഅൽനാ ലി ഇല്യാസ സനാഅൻ ജമീലൻ ഫിൽ ഉമമി ബഅദ. അല്ലാമ സഅദ് റഹ്മത പറയുന്നു, ഇല്യാസ് അലൈഹിസ്സലാമിക്ക് തൻ്റെ കാലശേഷമുള്ളവരിൽ നല്ല പേരും പ്രശസ്തിയും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നർത്ഥം. തൊബരി റഹ്മത പറയുന്നു, വഅബഖൈനാ അലൈഹി സനാഅൽ ഹസൻ ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ കാലശേഷമുള്ളവരിൽ, പിൽക്കാലക്കാരിൽ നാം നല്ല പ്രശംസ പുകഴ്ത്തൽ ബാക്കിയാക്കി. മിനൽ ഉമമി ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള സമൂഹങ്ങളിൽ. ഫഇന്ന അഇമ്മത്തൽ ഇസ്ലാം അബഖല്ലാഹു അലൈഹിം സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇസ്ലാമിക സമൂഹത്തിലെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ആ ആളുകളുടെ പേരും പ്രശസ്തിയും അത് അള്ളാഹു ബാക്കിയാക്കും. വസ്വദ്ദ കുല്ല ലിസാനിൻ യഖദഹു ഫീഹിം ഫജഅല ഫീഹിമുസ്സനാഅ വസല്ലമഹും മിനൽ ഖദഹ്. മറ്റുള്ളവർ അവരെ ഇകഴ്ത്തി സംസാരിക്കുന്നതിൽ നിന്ന്, അതേപോലെ തന്നെ അവരെ ദുഷിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് അള്ളാഹു തടയുകയും ചെയ്യും. അഥവാ ആത്യന്തികമായ പ്രശംസയും അതേപോലെ തന്നെ പുകഴ്ത്തലും സത്യദീൻ മുറുകെ പിടിച്ച ആളുകൾക്കായിരിക്കും. സത്യദീനിനു വേണ്ടി അടരാടിയ, ആ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത, ആ മാർഗത്തിൽ ഒരുപാട് ത്യാഗ പരിശ്രമങ്ങൾ ചെയ്ത ആളുകളെ സമൂഹം എന്നും ഓർക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യും എന്നർത്ഥം. തുടർന്ന് 130-ാമത്തെ വചനം, സലാമുൻ അലാ ഇല്യാസീൻ. സലാമുൻ, സമാധാന ശാന്തി, അതല്ലെങ്കിൽ സലാം. അലാ ഇല്യാസീൻ, ഇല്യാസീൻ്റെ മേൽ, ഇല്യാസീൻ്റെ ആൾക്കാരിൽ. അഥവാ തഹിയ്യത്തൻ മിനല്ലാഹ് വസനാഅൻ അലാ ഇല്യാസ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പുകഴ്ത്തലും അഭിവാദ്യം ചെയ്യലും ഉപചാരമർപ്പിക്കലുമാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സഅദി റഹ്മഹുള്ള അതിന് തഫ്സീർ ചെയ്തെടുത്ത് പറയുന്നു. ബയാൻ അന്നല്ലാഹ തആല യുജാസി അൽ മുഹ്സിന ബിൽ ഇഹ്സാൻ ഹത്താ ബഅദ മൗതി. തുടർന്നുള്ള വചനത്തെക്കൂടി 131-ാമത്തെ വചനത്തെക്കൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ മരണശേഷവും. ഈ ദുനിയാവിൽ വെച്ച് നന്മകൾ ചെയ്ത, സുഹൃതങ്ങൾ ചെയ്ത ആളുകൾക്ക് അവരുടെ മരണശേഷവും അള്ളാഹു ഇഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. 131-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നാ നിശ്ചയമായും അപ്രകാരം, ഇന്ന കദാലിക്, നിശ്ചയമായും അപ്രകാരം, നജ്സിൽ മുഹ്സിനീൻ, നാം സുഗർദവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു. കമാ ജസൈന ഇൽയാസ് അൽ ജസാ അൽ ഹസൻ, ഇൽയാസിന് നല്ല പ്രതിഫലം നൽകിയതുപോലെ തന്നെ, അല ത്വാഅതിഹി, അദ്ദേഹം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ നല്ല പ്രതിഫലം നൽകിയതുപോലെ തന്നെ, നജ്സിൽ മുഹ്സിനീന മിൻ ഇബാദിന അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാർക്ക് നാം പ്രതിഫലം നൽകും. അതാണ് കദാലിക്, ഇന്ന കദാലിക്, തീർച്ചയായും അപ്രകാരം, അഥവാ ഈ പ്രവാചകന് നൽകിയതുപോലെ തന്നെ, നജ്സിൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും. തുടർന്നുള്ള വചനത്തിൽ, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായും അദ്ദേഹം സത്യവിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ടവൻ ആകുന്നു. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, മിൻ ഇബാദില്ലാഹിൽ മുഅ്മിനീനൽ മുഖ്ലിസീന, ഇഖ്ലാസ് നൽകപ്പെട്ട, നിഷ്കളങ്കരാക്കപ്പെട്ട നമ്മുടെ ദാസന്മാരിൽ, വിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ബിസ്വിദ്ഖി വൽ ഈമാൻ, സത്യവിശ്വാസം കൊണ്ടും സത്യസന്ധത കൊണ്ടും. ഈ വചനവും ഇതിനു മുമ്പും ആവർത്തിക്കപ്പെട്ട വചനമാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക എന്നത് ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നതിലൂടെ ആ വ്യക്തി ഈമാനിനോട് കൂറുപുലർത്തിക്കൊണ്ട് വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജീവിച്ച ആളാണെന്നതാണ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പലപ്പോഴും അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി ജീവിക്കേണ്ട ആളുകൾ, പക്ഷേ ഭൗതിക താൽപ്പര്യത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ പൈശാചികമായ ദുർബോധനത്തിൻ്റെ പേരിൽ, തങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് താൻ തോന്നികളായി ജീവിക്കുന്നതിലൂടെ അവർ പിശാചിന് അടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ താൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും തൻ്റെ സ്രഷ്ടാവാണ് തനിക്ക് കനിഞ്ഞരുളിയതെന്നും കൃത്യമായി മനസ്സിലാക്കി ആ സ്രഷ്ടാവിൻ്റെ ആജ്ഞകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കും. അതാണ് അള്ളാഹു അത്തരം ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. പ്രത്യേകിച്ച് അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, അഥവാ ഇല്യാസ് അലൈഹിസ്സലാം, മിൻ ഇബാദിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആൾ തന്നെയാകുന്നു. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കണം. നമ്മളെക്കുറിച്ചും അള്ളാഹു, നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകളാണെന്ന് പറയണം. അതിനുവേണ്ടി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക. റബ്ബിനോട് അതിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഉസല്ലി വഉസല്ലിമു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ സൂറ സഫാത്തിലെ 128 മുതൽ 132 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يَعْرِفُونَ نِعْمَةَ اللَّهِ ثُمَّ يُنْكِرُونَهَا وَأَكْثَرُهُمُ الْكَافِرُونَ.
1: اللهവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവർ അതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽഅദാബ, ശിക്ഷയെ. ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തു നിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.
2: وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ.
0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നത് പോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ, വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാനുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 542 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 542-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنا وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ സി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ഷ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ഷ ഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ഷ ഖ ബനീ ഇസ്രായീൽ. ഈ മദ്ദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാൻ. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല. ലാ തഅബുദൂന ലാ തഅയ്ന തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്താവുന്ന മദ്ദ്. വബിൽ വാലിദൈനി ഇഹ്സാന. വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ. ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ. വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥേമ വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ ഥേമ വൽ മസാക്കീനി വൽ മസാക്കിൻ ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന. അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വ അഖീമു വ അഖീമു സ്സലാത്ത വ അഖീമു അല്ല വ അഖീമു ഖാഫ് വ അഖീമു സ്സലാത്ത സാദ്. വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ്സ വ അഖീമു സ്സലാത്ത വ അഖീമു സ്സലാത്ത വ ആതു സ്സകാത്ത വ ആതു സ്സകാത്ത. ഇവിടെ വ അഖീമു സ്സലാത്ത ഈ സ്സലാത്ത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്. അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക. അപ്പോൾ സ്വലാത്ത
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം ത ഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും, തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗാംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം. ഇഖ്ഫാവും ബഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും, മിങ്കും വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും, വ അൻതും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബഗുന്ന സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതുമു, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാഥിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാഥിലൈനാണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാഥിലൈൻ. വ അൻതും മുഅരിദൂൻ, വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ അതാണ്.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ.

0: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമ്മളോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം രണ്ടായത്തുകളും ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സുപ്രസിദ്ധരായ ഖാരിഉകളുടെ അതിസുന്ദരമായ പാരായണങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോയുടെ തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു 100 മുതൽ സൂറത്തു ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖിറാഅത്ത് നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.